0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 May 13 ബുധനാഴ്ച. കൊലവർഷം 1201. May 30 ഉത്രട്ടാദി നക്ഷത്രം. ലോക പ്രശസ്ത ബോക്സിംഗ് താരം മുഹമ്മദ് അലി പറഞ്ഞ ഒരു കാര്യമുണ്ട്, പരിശീലനത്തിന്റെ ഓരോ മിനിറ്റും ഞാൻ വെറുത്തിരുന്നു, പക്ഷേ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പോൾ കഷ്ടപ്പെടും, ബാക്കി ജീവിതം ഒരു ചാമ്പ്യനായി ജീവിക്കും. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ചിലപ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം, കഠിനമായി അധ്വാനിക്കേണ്ടി വരാം, പക്ഷേ ആ കഷ്ടപ്പാടുകൾ നാളത്തെ വലിയ വിജയത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് അല്പം കൂടി പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നാളത്തെ വിജയി നിങ്ങളായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഭക്തിഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജു എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഒന്ന് ഓർത്തു നോക്കിയാലോ. പരദൂഷണം അഥവാ ഗോസിപ്പിംഗ് മൂലം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കേണ്ടി വരാത്തവർ ചുരുക്കമാകും. അങ്ങനെ ആരും ഉണ്ടാവാൻ വഴിയില്ല. നേർക്ക് നേർവന്ന് നമ്മെ എതിരിടാനോ നമ്മോട് പൊരുതി ജയിക്കാനോ സാധിക്കാത്ത മനുഷ്യർ സമർത്ഥമായി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് പരദൂഷണം. ശരിക്കു പറഞ്ഞാൽ നട്ടല്ലില്ലാത്ത മനുഷ്യർ പ്രതിയോഗികളെ തോൽപ്പിക്കാൻ കണ്ടെത്തുന്ന ഒരു തരം താണതരം മാർഗമാണിത്. ഇത് എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും സത്യമാണെങ്കിലും പൊതുവെ ഇതുകൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ തന്നെയാണ് കൂടുതലും സ്ത്രീകൾക്കെതിരെ ഈ ആയുധം ഉപയോഗിക്കുന്നത് എന്നതാണ് വിചിത്രമായ വസ്തുത. എതിരാളി സ്ത്രീകളായാൽ ഗോസിപ്പിന് ശക്തി കൂടി. അവളുടെ സ്വഭാവം തേജോവധം ചെയ്ത് അവളെ തളർത്തുക, അത് ഈ സമൂഹത്തിൽ വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണല്ലോ. എന്നാൽ ഇത്തരം തരംതാണ പ്രവൃത്തികൾക്ക് നീണ്ടകാലം നിലനിൽപ്പുണ്ടാവുകയില്ല. ഇത്തരം നികൃഷ്ട പ്രവൃത്തികൾ ചെയ്യുന്നവർ ഒന്നോർക്കുക, നിങ്ങളുടെ ഈ ദുഷ്പ്രവൃത്തിക്ക് എന്നായാലും തിരിച്ചടി ഉറപ്പാണ്. ജയിച്ചു എന്നത് ഒരു താൽക്കാലിക ആവേശം മാത്രമാണ്. ഇവിടെ ഒന്നോർക്കുക, ബഹുജനം പലവിധം. നാം മുങ്ങിത്താഴുന്നത് കാണാൻ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവർക്ക് നാം കരകയറുന്നത് കാണുന്നത് താങ്ങാൻ സാധിക്കില്ല. രാത്രി എത്ര ഇരുണ്ടതായിക്കോട്ടെ, കാറും കോളും കൊണ്ടതായിക്കോട്ടെ, പുലരി വരാതെ ഇരിക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും. ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഇരുട്ട് നമ്മെ തളർത്താനല്ല, വളർത്താനാണ് ഉണ്ടായിട്ടുള്ളത്. ഓരോ ഇരുളിൻ്റെ വഴികളും ഓരോ വീഴ്ചയും പറഞ്ഞു തരുന്നത് ഒരു ജീവിത പാഠമാണ്. അത് നമ്മെ കൂടുതൽ കരുത്തരാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓരോ ഉയർത്തെഴുന്നേൽപ്പിലും ഒരു വിജയമുണ്ട്. പ്രത്യാശ കൈവിടാതെ കഠിന പരിശ്രമം ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നേറുക. വിജയം നമ്മെ തേടി എത്തുക തന്നെ ചെയ്യും. നമുക്ക് ഈ ഒരു വാക്യം ഓർത്തുവെക്കാം: ക്ഷമിക്കുന്നവരാകുക, മനസ്സിലാക്കുന്നവരാകുക, എന്നാൽ ഒരു കാലത്തും ഒരു വിഡ്ഢിയാകാതിരിക്കുക. ക്ഷമയും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും ഒരു മഹത്തായ കാര്യം തന്നെയാണ്. എന്നാൽ അതിന് അതിരുകൾ വയ്ക്കാൻ അറിയുന്നതും അതിന് കഴിയുന്നതുമാണ് യഥാർത്ഥ ബുദ്ധിശക്തി. കരുണ കൈവിടാതെ നിൽക്കുമ്പോഴും സ്വയം നഷ്ടപ്പെടാതെ ഇരിക്കുക എന്നത് ജീവിതത്തിൽ നമുക്ക് വേണ്ട നിശബ്ദമായ ഒരറിവാണ്. ഓരോ രാത്രിയും ഉറങ്ങുന്നതിനു മുൻപായി നാം സ്വയം ഒന്ന് അവലോകനം ചെയ്തു നോക്കണം. അതിനായി ഈ ഒരു ചോദ്യം ചോദിക്കൂ: ഞാൻ ഇന്ന് എവിടെ നിൽക്കുന്നു? ആദ്യം നാം നിൽക്കുന്ന ഇടം ശരിയായി അറിഞ്ഞാലേ കൂടുതൽ മികച്ച വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ സാധിക്കൂ. നല്ല മാറ്റം വേണമെങ്കിൽ ആദ്യം സ്വന്തം അവസ്ഥ അറിയണം. സ്വന്തം അവസ്ഥയും പ്രശ്നങ്ങളും അറിയാത്ത ഒരു വ്യക്തിക്ക് എല്ലാ പരിഹാരങ്ങളും ഭംഗിയായി ശരിയായി തോന്നിപ്പോകും. സ്വയം നല്ല ഇടങ്ങൾ നല്ല വഴി തേടി കണ്ടുപിടിക്കുക. മറ്റുള്ളവന്റെ പതനത്തിൽ വീഴ്ചയിൽ ആനന്ദം കണ്ടെത്താതിരിക്കുക. നാം ചിരിക്കുന്നത് മറ്റൊരാളുടെ കണ്ണീര് കണ്ടിട്ടാണെങ്കിൽ ആ ചിരി അധികം നീണ്ടു നിൽക്കുകയില്ല. ചെറിയ ചെറിയ പ്രവൃത്തികൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഓരോ ദിവസവും എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞാൻ നടപ്പിലാക്കും എന്നുറപ്പു വരുത്തുക. അശരണനായ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഭക്ഷണത്തിന്റെ പാതി കൊടുക്കാം. വേദനിക്കുന്ന ഒരാളെ കേട്ട് അയാൾക്കല്പം ആശ്വാസം പകരാം. ചുറ്റുവട്ടത്തുള്ള പക്ഷികൾക്കും കിളികൾക്കും മൃഗങ്ങൾക്കും വേണ്ടി ഒരൽപ്പം വെള്ളമോ ഭക്ഷണമോ കരുതാം. അപ്രകാരം എന്തെങ്കിലുമൊക്കെ നന്മ എല്ലാ ദിവസവും സമൂഹത്തിന് വേണ്ടി ചെയ്യുക. മറ്റൊരാൾ നമ്മെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ സ്വയം എന്തു മനസ്സിലാക്കുന്നു എന്നതാണ് മുഖ്യം. പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ബിഹേവിയർ പാറ്റേൺ എല്ലാം സ്വയം വിലയിരുത്തി മനസ്സിലാക്കുക. സങ്കടങ്ങൾ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ദേഷ്യം എപ്രകാരം മാനേജ് ചെയ്യുന്നു എന്നതൊക്കെ പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. വികാരങ്ങൾക്ക് മേൽ നിയന്ത്രണമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിയുടെ പരാജയത്തിന് കാരണമാകുന്നത്. ഏറ്റവും പ്രധാന കാര്യം, നമുക്ക് എല്ലാ അവസരങ്ങളിലും നല്ല സംയമനത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ?

0: ഇന്നത്തെ പുതിയ തലമുറ ഐ മിസ് യു ഡാ എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്യം എത്ര കാവ്യാത്മകമായിട്ടാണ് ഒരു 10-20 വർഷം മുമ്പ് കവി പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുക. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: நினைச்சு போய்
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 13-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും സുവർണ നിമിഷമായിരുന്നു 1952 മെയ് 13. സ്വതന്ത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ പാർലമെന്റ്, രാജ്യസഭയും ലോക്സഭയും ഈ ദിവസമാണ് ആദ്യമായി സമ്മേളിച്ചത്. ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയ ശേഷമുള്ള ആദ്യത്തെ ഔദ്യോഗിക നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് ഈ ദിവസം തുടക്കമായി. വത്തിക്കാൻ സിറ്റിയിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്ത സംഭവം നടന്നത് 1981 മെയ് 13. മഹമ്മദ് അലി അംജ എന്ന യുവാവാണ് ഈ വധശ്രമം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ മാർപ്പാപ്പ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് തന്നെ വധിക്കാൻ ശ്രമിച്ച യുവാവിനോട് അദ്ദേഹം പരസ്യമായി ക്ഷമിച്ചത് ലോകത്തിന് വലിയൊരു സമാധാന സന്ദേശമായി മാറി. തോമസ് ആൽവ എഡിസൺ തന്റെ ആദ്യത്തെ ഇലക്ട്രിക് റെയിൽവേ പരീക്ഷണം വിജയകരമായി നടത്തിയത് 1880 മെയ് 13. ന്യൂജേഴ്സിയിലെ മെൻലോ പാർക്കിലായിരുന്നു ഈ പ്രകടനം. കുതിരകളെയും ആവിയന്ത്രങ്ങളെയും ആശ്രയിച്ചിരുന്ന ഗതാഗത മേഖലയിൽ വൈദ്യുതിയുടെ ഉപയോഗം എത്രത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഈ പരീക്ഷണം ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. 2-ാം ലോകമഹായുദ്ധത്തിൽ മെക്സിക്കോ ഔദ്യോഗികമായി സഖ്യകക്ഷികൾക്കൊപ്പം ചേരാൻ തീരുമാനിച്ചത് 1942 മെയ് 13. ജർമ്മൻ അന്തർവാഹിനികൾ മെക്സിക്കൻ എണ്ണക്കപ്പലുകൾ തകർത്തതിനെ തുടർന്നായിരുന്നു ഈ നീക്കം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ യുദ്ധത്തിൽ സജീവമായത് സഖ്യകക്ഷികൾക്ക് സൈനികമായും രാഷ്ട്രീയമായും വലിയ കരുത്തു പകർന്നു. ചരിത്രരേഖകൾ പ്രകാരം യൂറോപ്പിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ലോട്ടറി നറുക്കെടുപ്പ് നടന്നത് 1506 മെയ് 13. വെന്നിസിലായിരുന്നു ഇത് നടന്നത്. പൊതുമരാമത്ത് പണികൾക്കും നഗരവികസനത്തിനുമായി പണം സമാഹരിക്കുന്നതിന് ലോട്ടറി ഒരു മാർഗമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഈ ദിവസത്തോടെയാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഇന്ന് മെയ് 13 ഇന്ത്യയുടെ 5-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ജന്മദിനം. 1905 മെയ് 13 ഡൽഹിയിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും ഭരണതലത്തിലും ഒരുപോലെ സജീവമായിരുന്ന വ്യക്തിത്വമായിരുന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ വലിയൊരു പങ്കും അദ്ദേഹം പൊതുസേവനത്തിനായി മാറ്റിവെച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും മന്ത്രിസഭകളിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം മികച്ചൊരു ഭരണാധികാരി എന്ന നിലയിൽ ശ്രദ്ധ നേടിയിരുന്നു. 1974 അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും വിവാദപരമായ അധ്യായങ്ങളിൽ ഒന്നായ 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാഷ്ട്രപതി പദവിയിലിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു. വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും ഭരണഘടനാപരമായ കടമകൾ നിറവേറ്റാൻ അദ്ദേഹം ശ്രമിച്ചു. 1977 ഫെബ്രുവരിയിൽ താൻ വഹിച്ചിരുന്ന സ്ഥാനത്ത് വെച്ച് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഡോക്ടർ സക്കീർ ഹുസൈന് ശേഷം രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ 2-ാമത്തെ മുസ്ലിം നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ശാന്തനായ ഒരു വ്യക്തിത്വമായിരുന്നുവെങ്കിലും ഏറെ നിർണായകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന രാഷ്ട്രപതി എന്ന നിലയിലാണ് അദ്ദേഹം ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന ഏട് രചിച്ച ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ പോലുള്ള നേതാക്കൾ ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ ചരിത്രത്തെയും മഹാന്മാരായ നേതാക്കളെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം മുന്നോട്ടു പോകാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

തണുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Jason without break. With Ahalya FM 90.4. Kete kete kutu kuda.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
5: Kia, movement that inspires.
6: Info at 7.
7: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടറെ നിയമിക്കുന്നു. യു പി വിഭാഗത്തിൽ 5, 6, 7 ക്ലാസുകളിലേക്ക് ഓരോ ട്യൂട്ടർമാരെയും, ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലേക്കുമാണ് നിയമനം. യു പി വിഭാഗത്തിൽ TTCയും ഹൈസ്കൂൾ വിഭാഗത്തിൽ ബിരുദവും BEDുമാണ് യോഗ്യത. താല്പര്യമുള്ളവർ ബയോഡേറ്റയും യോഗ്യതകളുടെ പകർപ്പും സഹിതമുള്ള അപേക്ഷ May 22 വൈകിട്ട് 5 PM കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രവേശനത്തിന് 5 മുതൽ 10 വരെ ക്ലാസുകളിലെ പട്ടികജാതി മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലെ പ്രധാനാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ May 20 വൈകിട്ട് 5 PM മുമ്പായി ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ആലത്തൂർ പെൺകുട്ടികളുടെയും വടക്കഞ്ചേരി ആൺകുട്ടികളുടെയും പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനം ലഭിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി മറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രധാനാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ May 26 മുമ്പായി ആലത്തൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കെൽട്രോണിൽ 1 വർഷം ദൈർഘ്യമുള്ള വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, PGDCA, ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ എഫക്ട്സ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകർ പാലക്കാട് മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തണമെന്ന് കെൽട്രോൺ സെന്റർ മേധാവി അറിയിച്ചു. അറ്റകുറ്റ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മുതലമടയ്ക്കും കൊല്ലംകോടിനും ഇടയിലുള്ള റെയിൽവേ ഗേറ്റ് LC No. 31 May 14 വൈകിട്ട് 6 മുതൽ May 15 രാവിലെ 10 വരെ അടച്ചിടും. പട്ടഞ്ചേരി വഴി കൊല്ലംകോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ മലയമ്പളം, പൊക്കുന്നി, കാരപ്പറമ്പ് വഴിയോ മലയമ്പളം, അമ്പതി, കുറ്റിപ്പാടം വഴിയോ പോകണമെന്ന് കൊല്ലംകോട് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. ജില്ലാ ആശുപത്രിയിൽ EEG റിപ്പോർട്ടുകൾ പരിശോധിക്കാനായി യോഗ്യരായ ന്യൂറോളജിസ്റ്റുകളിൽ നിന്ന് റേറ്റ് കോൺട്രാക്ട് ക്ഷണിച്ചു. താല്പര്യമുള്ള അപേക്ഷകർ May 16 വൈകിട്ട് 4 PM മുമ്പായി യോഗ്യത തെളിയിക്കുന്ന രേഖകളും ഒരു EEG പരിശോധിച്ച് റേറ്റ് വിവരങ്ങൾ ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. ജില്ലയിൽ ഒഴിവുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള OMR പരീക്ഷ May 17. യോഗ്യരായ അപേക്ഷകരുടെ അഡ്മിറ്റ് കാർഡ് LBS സെന്ററിൽ ലഭിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. 2026 April 14 പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ നിർമ്മാണ സ്ഥലത്ത് അവശ്യ നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ മരണപ്പെടുകയും ചെയ്ത ഏകദേശം 70 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മൃതദേഹത്തിന്റെ വലത് ഇടുപ്പിലും അരയ്ക്ക് താഴെ ഇടതുവശത്തുമായി കറുത്ത മറുകുണ്ട്. സംഭവത്തിൽ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾക്ക് 94 97 98 71 47 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അട്ടപ്പാടി അഗളി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കിയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. HST ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവ്, പ്രൈമറി വിഭാഗം ടീച്ചർ തസ്തികയിൽ 3 ഒഴിവുമാണുള്ളത്. PSC അംഗീകൃത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താൽപര്യമുള്ളവർ May 18 മുമ്പായി സെക്രട്ടറി അട്ടപ്പാടി കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അഗളി എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. പല്ലശ്ശേന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് നിയമനം. പ്രായപരിധി 18-40 മധ്യേ. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം May 28 രാവിലെ 11:30 പല്ലശ്ശേന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 2026-27 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമുകൾ May 15 മുതൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷാ ഫോമുകൾ June 5 വൈകിട്ട് 5 വരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പാലക്കാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഈ അധ്യയന വർഷത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ള സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന May 20-23 തീയതികളിൽ രാവിലെ 9 പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൌണ്ടിൽ നടക്കും. വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ സ്കൂൾ വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. Info@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
8: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
9: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
10: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
11: Kia, movement that inspires.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia, movement that inspires.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
6: രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയപ്പോൾ നിങ്ങൾ നിങ്ങളോട് എന്താണ് ആദ്യം സംസാരിച്ചത്? ഒരു മിറർ ടെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പൊ പറഞ്ഞു വന്നത് കണ്ണാടി, കണ്ണാടി നോക്കിയായിരുന്നോ നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഈ കണ്ണൽപ്പം കൂടെ വലുതായിരുന്നെങ്കിൽ, ഈ നിറം ഒന്ന് മാറിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒന്ന് സ്കിന്ന് സൂപ്പറായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ തലമുടിയൊക്കെ പോയോ ഈശ്വര ഭഗവാനെ, ഇങ്ങനെയുള്ള അപാകതകളാണോ ആദ്യം നിങ്ങൾ പറഞ്ഞത്? ഒരു ദിവസം രാവിലെ നമ്മളെ കാണുമ്പോൾ, നമ്മൾ നമ്മുടെ റിഫ്ലക്ഷൻ മിററിൽ കാണുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഇമാതിരി നെഗറ്റീവ് അടിച്ചാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്? ഓ എന്തും മെസ്സിയായിട്ടായിരിക്കണേ, എന്ത് മനുഷ്യനായത് എന്നൊക്കെ കണ്ണാടി നോക്കി നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ പറയാറാണ് കൂടുതലും ആളുകൾ ചെയ്യുക. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ കണ്ണാടി നോക്കിയിട്ട് അപാകതകളാണ് ആദ്യം നമ്മൾ, നമ്മുടെ ബ്രെയിൻ അങ്ങോട്ടേക്കാണ് നമ്മൾ

ലോകത്തിലെ ആദ്യത്തെ കഫേ. ആ കഫേയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതേ കുറിച്ച് പറഞ്ഞു തരാം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടിപ്പെടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിരിയുള്ള കുറച്ച് മനുഷ്യർ, ദി സർവൈവേഴ്സ് ഓഫ് ആസിഡ് അറ്റാക്ക്. ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ച ആളുകൾ നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ കഫേ, ഇറ്റ് ഇസ് എ കഫേ റൺ ബൈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ്. അവിടെ പെർഫെക്റ്റ് സ്കിന്നില്ലായിരിക്കാം, പക്ഷെ അവിടെയുള്ള ഓരോരുത്തർക്കും ഒരു മെയിൻ ക്യാരക്ടർ എനർജി ഉണ്ട്.

നമ്മൾ നോക്കുന്ന ഈ പുറമോടിക്ക് അപ്പുറം ഒരു ലോകമുണ്ടല്ലോ, അങ്ങനെ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറച്ച് മനുഷ്യർ നടത്തുന്ന കഫേയാണത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ചവർ നടത്തുന്ന കഫേ. ഈ കഫേയുടെ ആദ്യത്തെ കഫേ വാസ് ഓപ്പൺ ഇൻ ആഗ്ര 2014. ലേറ്റർ അത് ഡൽഹി, സുൽത്താൻപൂർ, മെഹ്റോളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്തു. ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ മിററിൽ നോക്കുമ്പോൾ കാണുന്ന പെർഫെക്ഷൻ മാത്രമല്ല, അതല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ മിററിൽ നോക്കുമ്പോൾ കാണുന്ന പെർഫെക്ഷൻ അല്ല, നമ്മൾ സെൽഫി എടുക്കുമ്പോൾ കാണുന്ന പെർഫെക്ഷൻ അല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഫയറാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ആളുകളാണ് ഈ ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ചിട്ടുള്ള ആളുകൾ. ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് ഈ ആഗ്രയിലെ ഷീ റോസ് ഹാങ് ഔട്ട് എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ചവർ നടത്തുന്ന കഫേയിൽ. സോ നമ്മൾ നമ്മുടെ റിഫ്ലക്ഷനെ കാണുമ്പോൾ അതിനെ വെറുക്കാതെ സ്റ്റാർട്ട് ലവിങ് യുവർ സോൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു പാട്ടിലേക്ക് പോട്ടെ. ഞാൻ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ പരാജയം ഉണ്ടാകുമ്പോൾ എവിടെങ്കിലും ഒന്ന് കാലിടറി പോയി കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി വാതിലടിച്ചിരിക്കുന്ന ആളുകളാണ് അല്ലേ? ബട്ട് ഇമാജിൻ എ മൊമെന്റ് ദാറ്റ് ടേക്സ് അവേ യുവർ ഫേസ്, യുവർ ഐഡന്റിറ്റി ആൻഡ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ എല്ലാം, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം കവർന്നെടുക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു ഇരുട്ടില് ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ ആളുകളാണ് ഈ ഷീറോസ് എന്ന കഫേ നടത്തുന്ന ഓരോരുത്തരും. ഒരു വലിയ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മള് നമുക്കൊരു മുറിവുണ്ടാകുമ്പോ ആ മുറിവിലൂടെ വെളിച്ചത്തെ നമ്മൾ അകത്തേക്ക് കടത്തി വിടണമെന്ന്, ആ മുറിവുകളെ വെളിച്ചമാക്കി മാറ്റണമെന്ന്. അങ്ങനെ മാറ്റിയ ആളുകളല്ലേ ഈ പറയുന്ന ഷീറോസ് ഹാങ് ഔട്ട് കഫേ നടത്തുന്ന ആളുകൾ. ദേ ഡിഡ്ന്റ് ജസ്റ്റ് സർവൈവ്, ദേ കോൺക്വേർഡ്. ആ കരുത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം എഴുത്തോലയിൽ ആഫ്റ്റർ സോങ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഷീറോസ് ഹാങ് ഔട്ട് എന്ന കഫേയിലെ അവിടെ അവര് ലാഭത്തിന് വേണ്ടി മാത്രമല്ല നിൽക്കുന്നത്, ഇറ്റ്സ് അബൌട്ട് കമ്മ്യൂണിറ്റി, പരസ്പരം താങ്ങാവാൻ വേണ്ടിയാണ് അവർ ആ ഒരു കഫേ നടത്തുന്നത്. അവിടെ ഒരു സാധാരണ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ഇറ്റ് ഇസ് എ പേ ആസ് യു വിഷ് കഫേ ആണ്. അവിടെ ഭക്ഷണത്തിന് വിലയിട്ടിട്ടില്ല, ലാഭത്തിന് വേണ്ടി മാത്രം ഓടുന്ന ഈ കാലത്ത് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് ഈ ഒരു സംരംഭം. ആ സംരംഭത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് അത് തരുന്ന പണത്തിലല്ല, അത് എത്ര പേരുടെ കണ്ണീരൊപ്പുന്നുണ്ട് എന്നുള്ളതിലാണ്. ബിസിനസ് ചില സമയത്ത് ഇറ്റ്സ് അബൌട്ട് മണി, ഓഫ് കോഴ്സ്, ലാഭം ഇല്ലെങ്കിലും പിന്നെ കാര്യമില്ല. പക്ഷെ ഇവിടെ ചില ചില സംഭവങ്ങൾ, അത് ദാറ്റ് ഇസ് നോട്ട് അബൌട്ട് ട്രാൻസാക്ഷൻസ്, അത് ട്രാൻസ്ഫോർമേഷൻസ് കൂടിയായി മാറുമ്പോഴത്തേക്കുള്ളൊരു ഭംഗിയുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും മറ്റുള്ള ആളുകളെ ചവിട്ടി താഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ നോക്കുമ്പോൾ തളർന്നു പോയവരെ കൂടെ ചേർത്ത് നിർത്തുന്ന ആ ഒരു ഹാപ്പിനെസ് നമുക്ക് അവിടെ പോയാൽ കാണാനായിട്ട് പറ്റും. നമ്മൾ എത്ര സമ്പാദിച്ചു എന്നതിലല്ല, നമ്മുടെ കൂടെയുള്ളവർ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതും കാര്യമാണ് അല്ലേ. സക്സസ് എന്ന് പറയുന്നത് ഒരു ടീം സ്പോർട്ടാണ്, അല്ലാതെ ഒരു സോളോ മിഷനല്ല എന്നുകൂടെ മനസ്സിലാക്കണം. അതൊക്കെ നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ അവരുടെ ലൈഫിനെ കുറിച്ച് വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പേടി എന്താണ്, ലോകം എന്ത് വിചാരിക്കും, അതല്ലേ. ആസിഡ് അറ്റാക്കിന് ശേഷം പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന, മുഖം മറച്ച് നടന്ന പെൺകുട്ടികൾ ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് കോഫി സെർവ് ചെയ്യാണ്. ദേ ആർ നോട്ട് ഹൈഡിങ് എനി മോർ. ആത്മവിശ്വാസം എന്ന് പറയുന്ന കാര്യം ചില സമയത്തെങ്കിലും അത് നമ്മുടെ ഉള്ളിലാണ്, പുറം മോടിയിലല്ല എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ നടത്തുന്ന, ഈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ് നടത്തുന്ന ഷീറോസ് ഹാങ് ഔട്ട് എന്ന കഫേ. വെൻ ദേ സെർവ് എ കപ്പ് ഓഫ് ടീ, ദേ ആർ ആക്ച്വലി സെർവിങ് കറേജ് അല്ലേ. ഓഫീസിൽ ഇന്ന് പോണ സമയത്ത്, നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്തോ ആ മുഖങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അവരെക്കാൾ എന്ത് വലിയ പ്രശ്നമാണ് നമുക്കിന്ന് നേരിടാനുള്ളത് എന്നുള്ളതൊന്ന് നോക്കുക. സോ ഇന്നത്തെ എഴുത്തോലയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ മീ ടു സൈൻ ഓഫ്. പക്ഷേ ഇന്നത്തെ ഈ സ്റ്റോറി വെറും ഒരു കേൾവി മാത്രമായിട്ട് മാറരുത്. ഷീറോസ് എന്ന കഫേയിലെ ആ പെൺകുട്ടികൾ, ആ അമ്മമാര്, ചേച്ചിമാര്, അവർ നമുക്ക് കാണിച്ചു തരുന്നത് റിസൈലിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ലൈഫ് നിങ്ങളെ എത്രയൊക്കെ എറിഞ്ഞുടച്ചാലും, എത്ര പെയിൻ തന്നാലും, എന്തൊക്കെ തരണം ചെയ്യേണ്ടി വന്നാലും, ആ കഷ്ണങ്ങളൊക്കെ ചേർത്ത് വെച്ച് നമ്മളിലൊരു മാസ്റ്റർ പീസ് ഉണ്ടാക്കും, അതിന് ഓരോരുത്തർക്കും സാധിക്കും എന്ന് പറയുന്ന ഒരു വലിയ സംഭവം എനിക്ക് ആ അവരുടെ സ്റ്റോറി വായിച്ചപ്പോൾ, ആ കഫേയുടെ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക് എന്ന് എപ്പോഴും മനസ്സിൽ കരുതുക. ഷീറോസ് കഫേയിലെ ആ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ്, ആ പെൺകുട്ടികൾ, ചേച്ചിമാർ നമുക്ക് തരുന്ന പാഠം അതാണ്. ജീവിതം എത്ര അറിഞ്ഞുടച്ചാലും ആ ചില്ലുകൾ കൊണ്ട് മനോഹരമായ ചിത്രം വരയ്ക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സോ സെലിബ്രേറ്റ് യുവർ സ്കാർസ്, സപ്പോർട്ട് യുവർ പീപ്പിൾ ആൻഡ് സ്പ്രെഡ് സം ലവ് ടുഡേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. എഴുത്തോല വൈൻഡപ്പിയുള്ള സമയമായിട്ടുണ്ട്. യു ആർ ഉണഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന് നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: എപിജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.

പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനല്ല നമ്മളെല്ലാവരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പശ്ചിമേഷ്യൻ യുദ്ധം നമ്മളെ കാര്യമായിട്ട് തന്നെ ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇലക്ഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് പെട്രോൾ ഡീസൽ പ്രൈസൊക്കെ ഹൈക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, വാണിജ്യ സിലിണ്ടർ ഹോട്ടലുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സിലിണ്ടറിൻ്റെ വില വലിയൊരു രീതിയിലാണ് കൂട്ടിയിരിക്കുന്നത്. അല്ലെ, 1000 രൂപയോളം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ ആകെ മൊത്തം പെട്ട് കിടക്കുമായിരിക്കും. കാര്യം ഫുഡിനൊക്കെ ചോറിനുൾപ്പെടെ ഊണിനുൾപ്പെടെ 30 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ചായ, ഒരു ചായ കുടിക്കണമെങ്കിൽ, ഇപ്പോൾ പുറത്തിറങ്ങി ഒരു ചായ കുടിക്കണമെങ്കിൽ മിനിമം 15 rupees 15 രൂപ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ വിലക്കയറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ധന വില കൂടുമ്പോൾ പെട്രോൾ ഡീസൽ പ്രൈസ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ സാധന സേവനങ്ങൾക്കും വില കൂടും. പിന്നെ ഈ കൂട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊന്നും കുറയ്ക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ പെട്രോൾ ഡീസൽ വിലയാണെങ്കിൽ തന്നെയും കാര്യമായിട്ട് കുറയുന്ന ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. എപ്പോഴും ഇങ്ങനെ കൂടി പോവല്ലാതെ കുറയുന്നൊരു പരിപാടിയില്ല. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഈ ഒരു പെട്രോൾ ഡീസൽ വിലയൊക്കെ കുറയുക. ഇപ്പോൾ 10-20 രൂപയെ കൂട്ടിയ ശേഷമൊക്കെ ആയിരിക്കും കുറേ കഴിയുമ്പോൾ 2-3 രൂപയൊക്കെ കുറയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ നടന്നിട്ടുള്ള യുദ്ധം കാരണം നമ്മളിപ്പോൾ വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ നേരിടാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, വളരെയധികം ശ്രദ്ധിക്കണം, അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങിക്കരുത്, ഇന്ധനം കാര്യമായിട്ട് ഉപയോഗിക്കരുത്, ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോകണം, കാർ പൂളിംഗ് നടത്തണം. അതായത് ഒരു കാറിൽ ഒരാൾ മാത്രമായിട്ട് സഞ്ചരിക്കാതെ ഒരു ഓഫീസിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ 3-4-5 പേര് ആ കാറിൽ സഞ്ചരിക്കുക. അതുപോലെ തന്നെ 2-വീലറിലൊക്കെ ആണെങ്കിലും ഒരേ സ്ഥലത്തേക്ക് 2 2-വീലറിൽ പോവാതെ 2 പേർ ഒരുമിച്ച് പോവുക. അങ്ങനെയുള്ള കാർ പൂളിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. വളരെയധികം എന്താ പറയുക, ശ്രദ്ധിച്ച് മാത്രമേ ഈ ഒരു ടൈമിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഓരോ രൂപയും എങ്ങനെയൊക്കെ ചെലവാക്കണം, ഇത് വേണോ, ആവശ്യമുള്ള കാര്യമാണോ, അത്യാവശ്യമാണോ, ഇത് ചെലവാക്കണോ എന്നൊക്കെ ചിന്തിച്ച് എക്സ്പെൻസ് നോക്കി വളരെ ശ്രദ്ധിച്ച് എക്സ്പെൻസ് എന്താ പറയുക ചെലവഴിക്കേണ്ട ഒരു ടൈമാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന കാര്യം ഇത് തന്നെയാണ്. നിങ്ങളെ എത്രത്തോളം ഈ ഒരു വിലക്കയറ്റം, ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി, അതുപോലെ തന്നെ ഈ ഒരു വിലക്കയറ്റം എങ്ങനെയൊക്കെ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, നിങ്ങൾ ഈ വില കൂടുന്ന സമയത്ത് സാധനങ്ങൾക്ക് സേവനങ്ങൾക്ക് വില കൂടുന്ന സമയത്ത് അത് വാങ്ങിക്കാതിരിക്കുമോ, അതോ വേറെന്തെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾ കണ്ടെത്തുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. പലരും പല പല ടിപ്സും യൂസ് ചെയ്യാറുണ്ട് ലൈഫിൽ. ഇങ്ങനെ വില കൂടുന്ന സമയത്ത്, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് കുറച്ചൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാം. ഈ ഒരു വിലക്കയറ്റം, നമ്മുടെ മാർക്കറ്റിൽ ഇങ്ങനെ വിലക്കയറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ നമുക്ക് എങ്ങനെയൊക്കെ ആ ഒരു വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിലക്കയറ്റം എഫക്ട് ചെയ്യാതെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനിൽ. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. കുറച്ച് നേരം ഞാൻ ഇവിടെ കാണും, നല്ല കുറെ പാട്ടുകൾ വെക്കാനും ഒപ്പം തന്നെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനുമായിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാനുമായിട്ടാണ് ദാ ഈ 8 മണി സമയത്ത് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വിളിക്കണ നമ്പർ 8 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിശേഷങ്ങളൊക്കെ അറിയിക്കാം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടോ, നല്ലൊരു പാട്ടാണ് നിങ്ങൾക്കായിട്ട് ആദ്യം ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് മാത്രമല്ല, വരാൻ പോകുന്ന പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. അതിൽ ആദ്യത്തെ പാട്ട് ജോക്കർ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ്. ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ്. മോഹൻ സിത്താരയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേട്ടിട്ട് കുറച്ചധികം നാളായി, അതുകൊണ്ടുകൂടെയാണ് ഇത് നിങ്ങൾക്കായിട്ടും എനിക്കായിട്ടും ഞാൻ കേൾപ്പിക്കുന്നത്. അപ്പോൾ വേഗം വിളിക്കുക, വേഗം ആശംസകളൊക്കെ പറയുക, വിശേഷങ്ങളൊക്കെ പറയുക. ഒപ്പം തന്നെ ഈ ഒരു വിലക്കയറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് മറികടക്കാനായിട്ട് പോകുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾ പിശുക്കാനായിട്ട് പോകുന്നത്, എവിടെയൊക്കെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ലൊരു പാട്ട് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
5: ജോക്കർ എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശസ്സാണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടില്ല, വരുമായിരിക്കും, വെയിറ്റ് ചെയ്യാം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, എപ്പോഴും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സീരിയസ് ആക്കിയത് കൊണ്ടായിരിക്കും, കുഴപ്പമില്ല, വരുമായിരിക്കും. നമുക്ക് മെസ്സേജുകളിലേക്ക് പോവാം. 1-2 മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. ആദ്യത്തെ മെസ്സേജ് സുലേജ് ചേട്ടൻ്റെ മെസ്സേജാണ് കേട്ടോ. കിട്ടാതെ പോയ സൗഭാഗ്യങ്ങളെയും നഷ്ടങ്ങളെയും കുറിച്ച് ഓർക്കാതെ കിട്ടിയ ആയുസ് കൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. കുറവുകൾ മനസ്സിലാക്കിയുള്ള കഴിവുകൾ കൊണ്ട് ഉയരങ്ങൾ കീഴടക്കുക എന്ന് പറഞ്ഞിട്ട് ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ അയനിക്കോടാണ്. സുലൈ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ രാജപ്പൻ ചേട്ടൻ്റെ എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് കൂടെ ഉണ്ട്. രാജപ്പൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജ്, നമുക്ക് തകർച്ച വരുമ്പോഴല്ല നാം കൂടുതൽ തളരുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൺമുമ്പിൽ തകരുമ്പോഴാണ് സ്നേഹസാന്ത്വനത്തിന്റെ കൈത്താങ്ങായി കൂടെ നിൽക്കാം, അകമറിഞ്ഞ് പ്രാർത്ഥിക്കാം. ശുഭദിനം നേരുന്നു. ടി അഷറഫ്, വെസ്റ്റ് കൈപ്പുറമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഷറഫ് ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ നേരിടാനായിട്ട് പോകുന്ന ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങൾ. നമുക്ക് കുറച്ച് കാലമായിട്ട് അറിയാം ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാരണം തന്നെ സാധനങ്ങൾ മീൻസ് ഹോട്ടലിലെ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഫുഡിൻ്റെ പ്രൈസ് കുറച്ചിങ്ങനെ കൂടുതലാണ് അല്ലേ. നമ്മളിപ്പോൾ എന്നും ഹോട്ടലിൽ പോയി കഴിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ഇങ്ങനെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഒരു ചായ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വില കൂടുന്നു. 15 രൂപയാവുന്നു, 16 രൂപയാവുന്നു. ഗ്യാസിന്റെ പ്രതിസന്ധി കാരണം ഇങ്ങനെ കൂടുന്നു എന്ന് പറയുമ്പോൾ ഇതിപ്പോ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാവരും വീട്ടിനെ ആശ്രയിച്ച് വീട്ടിൽ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നവരല്ലോ. കൂടുതലും ജോലി സ്ഥലങ്ങളിൽ നിൽക്കുന്നവരായിരിക്കാം, അവിടെ താമസിക്കുന്നവരായിരിക്കാം, അതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരായിരിക്കാം. അവരെല്ലാവരും ആശ്രയിക്കുന്നത് തീർച്ചയായിട്ടും ഹോട്ടലുകളെ തന്നെയാണ്. അപ്പോൾ ഹോട്ടലുകളിലെ പ്രൈസൊക്കെ ഇങ്ങനെ ഇന്ധന പ്രതിസന്ധി മൂലം കൂടുന്ന സമയത്ത് അത് വലിയ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അത് ചിലരെ പ്രതിസന്ധി ആയിരിക്കില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ പ്രൈസ് കൂടുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങൾക്കും വില അങ്ങ് വർദ്ധിക്കും അല്ലേ. അപ്പം അങ്ങനെ വർദ്ധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എന്താ പറയുക, എല്ലാവരെയും, ഒരു മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള, ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് താഴെയുള്ള എല്ലാവരെയും അത് കാര്യമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നു കഴിഞ്ഞാൽ പെട്രോൾ ഡീസൽ വില കൂട്ടാനുള്ള സാധ്യത തള്ളാതെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇല്ല, പെട്രോൾ ഡീസൽ വില കൂട്ടുന്നില്ല, കാര്യമായിട്ട് അങ്ങനെ കൂട്ടാൻ സാധ്യതയില്ല, അതൊക്കെ വെറുതെ റൂമേഴ്സ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു പെട്രോൾ ഡീസൽ വില കൂട്ടാനുള്ള സാധ്യത തള്ളിയിട്ടില്ല. അപ്പോൾ അധികം വൈകാതെ തന്നെ 5 രൂപ മുതൽ 10 രൂപ വരെ കൂടുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ക്രൂഡ് ഓയിൽ വില വർധന മൂലമുള്ള ഉള്ള നഷ്ടം എത്ര കാലം എണ്ണ കമ്പനികൾക്ക് താങ്ങാനാകുമെന്ന് തന്നെ ആശങ്കപ്പെടുന്നതായിട്ട് പുരി പറഞ്ഞു. എന്നാൽ ഇന്ധനവില ഉടൻ കൂട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും ഉടൻ കൂട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല എങ്കിലും വൈകാതെ അത് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം എണ്ണ കമ്പനികളൊക്കെ, പൊതുമേഖല എണ്ണ കമ്പനികളൊക്കെ നഷ്ടം സഹിച്ചാണ്, ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടം സഹിച്ചാണ് ഓരോ ദിവസവും ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താ സംഭവിക്കുക, ഉറപ്പായിട്ടും പെട്രോൾ ഡീസൽ വില ഹൈക്ക് വരും. അതുപോലെ തന്നെ ഇപ്പൊ വാണിജ്യ സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയൊക്കെ 900+ രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയും അധികം വർദ്ധിപ്പിക്കുമ്പോൾ ഈ ഹോട്ടലുകളെല്ലാം, മിക്ക ഹോട്ടലുകളും, ഒരു 90% ഹോട്ടലുകളും ഈ വാണിജ്യ സിലിണ്ടറിനെ ആശ്രയിച്ചിട്ടാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഗാർഹിക സിലിണ്ടറിനെ അല്ല. ഇപ്പൊ ഗാർഹിക സിലിണ്ടറിന്റെ വില നിലവിലെ പ്രൈസ് കൂട്ടിയിട്ടില്ല എങ്കിലും അതും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ്, വളരെയധികം കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഓരോ രൂപയും നമുക്ക് കിട്ടുന്ന നമ്മളുടെ വരുമാനത്തിൽ ഓരോ രൂപയും ഇത് ചെലവാക്കണോ, ഇത് നമ്മൾ എത്രത്തോളം നമ്മൾ ചെലവാക്കണം എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച്, എന്താ പറയുക, വളരെ കൺട്രോൾ ആയിട്ട് തന്നെ, വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോവേണ്ട ഒരു ടൈം കൂടിയാണ്. അപ്പം എല്ലാവരും സോഴ്സ് ഓഫ് ഇൻകം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ചെലവാക്കുന്ന രൂപ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ സ്വർണം വാങ്ങിക്കരുത്, അടുത്ത ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങിക്കരുത് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്വർണം വാങ്ങിക്കുന്ന സമയത്ത് സ്വർണം ഇന്ത്യ വാങ്ങിക്കാനായിട്ട്, പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് ഇന്ത്യ ഡോളറിലാണ് എമൗണ്ട് കൊടുക്കുന്നത്, ഡോളറിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡോളറിന്റെ ഈ ഒരു ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം വളരെയധികം ഇടിയും, അത് വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ടാണ് സ്വർണം വാങ്ങിക്കരുത് എന്നുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ചെലവൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അധികം വൈകാതെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ ഈ വില വർധനയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും അല്ലേ, ഈ ഒരു ഊർജ പ്രതിസന്ധിയൊക്കെ നമ്മൾ ഒരു ഒന്ന് എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ട് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് ആണെങ്കിലും അതുപോലെ തന്നെ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും എല്ലാം വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇത് ഈ പ്രതിസന്ധിയൊക്കെ മറികടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അൺകൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവാനല്ല, കൂടുതൽ കൂടുതൽ പ്രതിസന്ധികൾ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് കൂടെ പോവാം. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ വിഷസ്, ഇന്ന് ഞങ്ങളുടെ ഷിനി പ്രകാശ് 17th വിവാഹ വാർഷികമാണ്. കൂടാതെ എന്റെ അനിയത്തി ഷിജി ബിജുവിന്റെ 14th വിവാഹ വാർഷികവും ഇന്ന് തന്നെയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടാണ് ഷിനി പ്രകാശ് കണക്കൻപാറ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷിനി ചേച്ചിക്കും പ്രകാശ് ഏട്ടനും ആശംസകൾ നേരുന്നു. ഒപ്പം തന്നെ ഷിജി ബിജുവിനും വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ്. സമയം 8:00 കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് അടുത്തൊരു പാട്ടൊക്കെ കേട്ടിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനമെന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4.
2: ഇഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര ചേച്ചി പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോ സമയം 8 മണി കഴിഞ്ഞ 26 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, മീഡിയാസ് ആണെങ്കിലും സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ജനങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെ പുതിയ മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മീഡിയാസിനൊക്കെ വളരെ ചാകരയാണ് ഈ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനമാകാത്തതിന്റെ ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുതിർന്ന നേതാക്കളുമായുള്ള അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബുധനാഴ്ച പ്രഖ്യാപിച്ചേക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെയും ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഇന്നലെ 7 മണിക്ക് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും, ചർച്ചകളിലാണ് ദില്ലിയിൽ ഹൈക്കമാൻഡൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുത് എന്ന് ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകത്തിലുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഡൽഹിയിൽ എത്താൻ സോണിയാഗാന്ധി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നേതാക്കളുടെ അഭിപ്രായത്തിന്റെ രത്ന ചുരുക്കം ഖാർഗെയുമായി സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ബുധനാഴ്ച ചർച്ച ചെയ്ത ശേഷമാവും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. അപ്പൊ എന്തായാലും ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടുമായിരിക്കും അല്ലെ. ആ ഒരു പേര് കഴിഞ്ഞ കുറേ നാളായിട്ട് ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിലാണിത്. ഇന്ന് വരും, നാളെ വരും എന്നുള്ള കാര്യമൊക്കെ ആ ഒരു പേര് പ്രഖ്യാപിക്കുന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും വൈകാതെ ഈ ഒരാഴ്ചയോളം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാതിരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഇനി അടുത്ത ദിവസങ്ങളിൽ SSLC റിസൾട്ട് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് പ്രഖ്യാപിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് മാറ്റിവെക്കാനൊക്കെ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചർച്ചകളൊക്കെ കഴിഞ്ഞെങ്കിൽ നേതാക്കന്മാരുടെയും അണികളുടെയും ജനങ്ങളുടെയും ഒക്കെ എന്താ പറയുക തീരുമാനവും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കണം. നാടിനൊരു മുഖ്യമന്ത്രി വേണ്ടേ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഒരുപാട് കുട്ടികളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതും അതുപോലെ തന്നെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതുമാണ്. പുനഃപരീക്ഷ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്, തീയതി പിന്നീട് അറിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യക്കടലാസ് ചോർച്ച വിവാദം കത്തി പടരുന്നതിനിടെ മെഡിക്കൽ പഠന പ്രവേശനത്തിന് ഈ മാസം 3 നടത്തിയ നീറ്റ് UG 2026 പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. പുനഃപരീക്ഷ നടത്തുമെന്നും അതിൻ്റെ വിവരങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കുമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം കേന്ദ്ര സർക്കാർ CBI വിട്ടതോടെ FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഫീസ് അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേര് നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, വളരെ പ്രതീക്ഷയോടുകൂടി എഴുതിയിട്ടുണ്ടാവും. എഴുതിയിട്ടും ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത്, അതായത് ഇങ്ങനെ റദ്ദാക്കുന്ന സമയത്ത് വീണ്ടും പരീക്ഷ എഴുതണം എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വിഷമമാണ്. പഠിക്കാതെ എഴുതിയിട്ടുള്ള സമയം കിട്ടിയില്ല, അങ്ങനെ പഠിച്ചിട്ടില്ല, കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാൻ സമയം വേണമായിരുന്നു, അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷമായിരിക്കും. പക്ഷെ നന്നായി പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയ്ക്ക് അങ്ങ് സന്തോഷമുള്ളൊരു കാര്യമില്ല, കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യമാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇനി ഫീസ് അടയ്ക്കോ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പുനഃപരീക്ഷയ്ക്ക് പുതുതായിട്ട് രജിസ്ട്രേഷന്റെ ആവശ്യമൊന്നുമില്ല. അധികമായിട്ട് പരീക്ഷാ ഫീസും ഈടാക്കില്ല. ഫീസ് അടച്ചവർക്ക് തിരിച്ചു നൽകും. സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് NTA പുനഃപരീക്ഷ നടത്തും. പുതിയ പരീക്ഷാ തീയതി, പുതിയ അഡ്മിറ്റ് കാർഡ് ഷെഡ്യൂൾ എന്നിവ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷ എഴുതിയിരിക്കുന്നത്. രാജ്യത്തും വിദേശത്തുമായിട്ട് 5,432 കേന്ദ്രങ്ങളിൽ നടന്ന നീറ്റ് പരീക്ഷ 22.05 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ 1.28 ലക്ഷം പേരാണ് പങ്കെടുത്തത്. പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇക്കൊല്ലത്തെ മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ വൈകുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ ഹലോ
3: ഹലോ സുനിലേട്ടാ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഞാൻ ഷെഫിൻ ഇരാറ്റുപേട്ട.
2: ഷെഫിൻ ഇരാറ്റുപേട്ട, സുഖമായിട്ടിരിക്കുന്നു ഷെഫിൻ?
3: സുഖമായിട്ടിരിക്കുന്നു
2: അല്ലേ. ഓക്കെ, എന്താണ് ഇരാറ്റുപേട്ടയിലെ വിശേഷം?
3: ഇന്നലെയൊക്കെ ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു.
2: മഴ ഇരാറ്റുപേട്ടയിൽ മാത്രമേ ഉള്ളൂ?
3: മഴ അസത്യാസുണ്ടോ? എല്ലാരും ചോദിക്കുന്നുണ്ട് ഇവിടെ മാത്രം എങ്ങനെ മഴയുള്ളൂ എന്ന്. എന്താ
2: മാത്രം പെയ്യുന്ന ഒരു മഴയാണോ ഷെഫിന്?
3: അത് സത്യമാണ്. ഞങ്ങളുടെ എന്റെ സിസ്റ്ററിന്റെ വീട് തൊട്ടടുത്ത് തൊടുപുഴയിലാണേ. അപ്പൊ അവിടെ ഒന്നും മഴയേ ഇല്ലെന്നാണ് എല്ലാ ദിവസവും വിളിക്കുമ്പോൾ പറയുന്നത്.
2: അവിടെ മാത്രല്ല, പാലക്കാടൊന്നും മഴയേ ഇല്ലാന്ന് മാത്രല്ല, വീണ്ടും പഴയ ചൂടിലേക്ക് നമ്മളിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്.
3: അതെ അല്ലേ. ഇന്ന് ഞങ്ങളുടെ അവിടെ ഒക്കെ മിനിയാന്നൊക്കെ നല്ല മഴയായിരുന്നു മിനിയാന്നൊക്കെ.
2: പറയണം, ഇരാറ്റുപേട്ടയിൽ ഇരാറ്റുപേട്ട മാത്രല്ല കേരളത്തിലുള്ളത്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോവാൻ പറയണം കേട്ടോ.
3: ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് അനുഗ്രഹമുള്ളതായിരിക്കും. ഇങ്ങോട്ടൊക്കെ മഴ പെയ്യുന്നത്
2: നല്ല മനുഷ്യന്മാരായതുകൊണ്ടായിരിക്കും, നല്ല മനസ്സ്.
3: തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും മിക്കവാറും.
2: ഓക്കെ, അപ്പൊ ഷെഫിന് ഇപ്പോ പെട്രോൾ ഡീസൽ വില ഹൈക്കാനായിട്ട് പോകുന്നു, ഹോട്ടലിലെ വില കൂടാനായിട്ട് പോകുന്നു, വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഷെഫിൻ നേരിടാനായിട്ട് പോകുന്നത്?
3: ഞാനെന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാത്ത ആളാണ്,
2: അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല.
3: അതെ അതെ, അതും ഈ
2: വല്ലപ്പോഴും ഒക്കെ ഒരു മന്തി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയ, ഒരു ചായ കുടിക്കണമെന്ന് ആഗ്രഹം തോന്നിയ കഴിക്കും.
3: അത് കഴിക്കും. അതെന്ന് പറഞ്ഞാല് ഈ ചിലവരുണ്ട്, ഈ എല്ലാ ഫുഡും വെളി വീട്ടിലുണ്ടാക്കാതെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്.
2: അതെ അതെ, ഇപ്പൊ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ?
3: അത് കൂടുതലാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ചില ആൾക്കാരൊന്നും രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങും, രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ട് രാവിലത്തെ ഫുഡ് വെളിയുന്നു, ഉച്ചക്കത്തെ ഫുഡ് വെളിയുന്നു, വൈകുന്നേരത്തെ ഫുഡ് വെളിയുന്നു, എല്ലാം കൂടെ അങ്ങനെ കഴിക്കും. അപ്പം പിന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നവരിപ്പം കുറവാണ്. ആ അപ്പൊ ഈ ആദ്യം നമ്മൾ ശീലിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഫുഡ് കഴിക്കണം എന്നുള്ളത്.
2: വീട്ടിലെ ഫുഡ് കഴിക്കുക, അത് മാത്രമല്ല ഇനിയിപ്പോ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ?
3: അത് തീർച്ചയായിട്ടും. അതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു ചായക്കൊക്കെ ഇപ്പം 10 രൂപയുടെ സാധനം ഇപ്പൊ 15 രൂപ 20 രൂപ ഒക്കെ ആയിട്ടുണ്ട് ഓരോ സ്ഥലത്തും.
2: അതെ
3: അതെ. അതനുസരിച്ച് ഇപ്പം ഞങ്ങളെപ്പോഴുള്ള ഈ ശമ്പളം മാസം മേടിക്കുന്ന ആളുടെ ശമ്പളം ഹൈക്ക് ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, സാലറി കൂട്ടുന്നില്ല, പക്ഷെ മറ്റുള്ള സാധനങ്ങൾക്ക് വില മാത്രം കൂടുന്നുണ്ട്.
3: പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട പെട്രോളിന്റെ ചെലവാണ്. ഇപ്പൊ പെട്രോളിന്റെ ചെലവ് കൂടുകയാണെങ്കിൽ എല്ലാ സാധനത്തിനും വില കൂടുന്നുണ്ട്, അതറിയോ?
2: അതെ ശരിയാ.
3: അരി, പഞ്ചസാര, ഉപ്പ്, എല്ലാ സാധനങ്ങൾക്ക്
2: എല്ലാത്തിനും വില കൂടും.
3: അത് ഞങ്ങളെപ്പോഴുള്ള സാധാരണക്കാർക്ക്

0: ചെയ്തെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: അഭിപ്രായം ഓക്കെ. പെട്രോളിന്റെ ഉപഭോഗം കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിലയും കുറയും.
0: അതെ, പിന്നെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വണ്ടികളുള്ള ഇന്ത്യയിലാണല്ലോ.
1: അത്രയും ജനസംഖ്യ ഉണ്ട് ഇന്ത്യയിൽ, അതുകൊണ്ടാണ്.
0: അല്ല, വേറെ ഒരിടത്തും അങ്ങനെ ഒരു പ്രശ്നം ഇല്ലല്ലോ സുനിലേട്ടാ. അത് നമ്മുടെ ഈ സിംഗപ്പൂരും മലേഷ്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ വില എന്ന് പറഞ്ഞാൽ 85 രൂപയാ. അവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയധികം നമ്മുടെക്കാളും ഏകദേശം കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ.
1: ആൾക്കാർ ഇത്രയും ജനസംഖ്യ ഇല്ല അവിടെ, അത് ഇന്ത്യയിലാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ എങ്കിലും ആവശ്യങ്ങൾക്ക് അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കുക.
0: അതെ അതെ. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, പിന്നെ വിദേശ വസ്ത്രങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണമെന്നാ.
1: അതെ അതെ.
0: അതെന്ന് പറഞ്ഞാൽ ഈ അവിടെ നിന്നുള്ള സാധനം ഇങ്ങോട്ട് വരുമ്പോൾ ടാക്സ് കൂടും.
1: ടാക്സ് കൂടുതലാണ്, നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറഞ്ഞത്.
0: അതെ അതെ. പിന്നെ പെട്രോളിന്റെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രൈവറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു ഷെഫിന്, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ.
0: ഓക്കെ, തീർച്ചയായിട്ടും.
1: താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷെഫിനായിരുന്നു. ഷെഫിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഷെഫിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിലും പുറത്തുപോയി മടി കാരണമാണ്, ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ മടി കാരണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഹോട്ടലിൽ പോയത് ഇപ്പോൾ പോയി അവിടെ പോയി ഇരുന്നാൽ മതിയല്ലോ, പൈസ കൊടുത്താൽ മതിയല്ലോ, ഫുഡ് കറക്റ്റായിട്ട് ടേബിളിൽ വന്നോളും, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാം, ടേസ്റ്റി ആയിരിക്കും അല്ലേ. നമ്മൾ പൊതുവേ പറയാറുണ്ട് വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ട് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് അധികം അധ്വാനമില്ലാതെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ ഹോട്ടലിലെ ഫുഡൊക്കെ, വെറൈറ്റി ഫുഡൊക്കെ. ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണെങ്കിൽ തന്നെ വീട്ടിലാവുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ കറികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഹോട്ടലിലാവുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, കുറേ അധികം കറികൾ അല്ലേ, മോര്, സാമ്പാർ, രസം എന്ന് പറഞ്ഞ പോലെ കുറേ കറികളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന റൂമിലാണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പി ജി ആയിട്ട് താമസിക്കുകയാണെങ്കിലും, എവിടെയാണെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പ്രതിസന്ധി കാലത്ത് അതായിരിക്കും ഏറ്റവും ഉചിതം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാത്തിനെയും ഹോട്ടലിൽ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ സാലറി വർദ്ധിക്കുന്നില്ല. പക്ഷേ നമ്മൾ സാലറിയിൽ വലിയൊരു ശതമാനം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഈ ഒരു ഫുഡിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുക, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ ഏത് രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മെട്രോസ് ഉണ്ട്. നമ്മുടെ പാലക്കാടില്ല എങ്കിൽ പോലും കൊച്ചിയിലൊക്കെ മെട്രോസ് ഉണ്ട്, അതുപോലെ കെ എസ് ആർ ടി സി ഉണ്ട്, മറ്റ് സ്വകാര്യ ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അല്പം നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുന്നേ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് ഡാലിയ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്ര ചേച്ചി പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ് എൻജോയ് ചെയ്യുന്നത്.

0: എ.പി.ജെ. അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബി.ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ബ്ലാക്ക് ഡാലിയ എന്ന ചിത്രത്തിലെ പാട്ടായിരുന്നു അത് കേട്ടോ. നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ സുബചേച്ചിയാണ്, സത്തമംഗലത്ത് നിന്നു.
4: ഈ അടുത്ത് പിറന്നാള് വല്ലോ ആഘോഷിച്ചോ? ഞാൻ എവിടെയോ കേട്ടു, ഏത് വഴിയോ ഒരു അശരീരി കേൾക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ അങ്ങ് കേട്ട്. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. ഇന്നലെ ആരോ ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പാട്ടൊക്കെ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് കേട്ടത്. ഓക്കെ,
5: എനിക്ക് ഓഫീസ് ടൈം ആയതുകൊണ്ട് ആരൊക്കെയാണ് ഏതൊക്കെയാണ് തോന്നുന്നോ അല്ലെങ്കിൽ ആരൊക്കെ ഒന്നും കേട്ടില്ല.
4: എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ആശംസ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
5: ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയ ആ ഒരു ഇതില് നമ്മൾ വിശ്വസന്റെ സമയത്തും ഫുള്ളും ഉണ്ടായിരുന്നില്ല, പക്ഷെ കൊറേ പേര് നേരിട്ട് വിളിച്ച് അതുപോലെ തന്നെ മെസ്സേജ് അയച്ചൊക്കെ ശരിക്കും വളർത്തുണ്ടാക്കിയ സുനിൽ. എനിക്ക് എന്താ പറയാ, ഹല്യ എന്നെ അങ്ങട്
4: മോളും
5: എനിക്ക് നല്ലപോലെ സർപ്രൈസ്. ഞാൻ സത്യത്തിൽ എനിക്ക് എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ
4: ഇഷ്ടേയില്ല.
5: മോൾ ഉച്ചക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കായിരുന്നു. ഞാൻ ബാങ്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ടേബിള് ഫുള്ള്
4: ഫുഡായിരുന്നു,
5: വിഭവങ്ങളായിരുന്നു.
4: അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും പിറന്നാൾ ആശംസകൾ വൈകിയ വേളയിൽ നേരുന്നു.
5: ഓക്കെ സുനിൽ, എനിക്ക് ഇന്നലെ നേരിട്ട് വിളിച്ചും അനുഗ്രഹിച്ചും സ്നേഹിച്ച എന്റെ എല്ലാവർക്കും, എന്റെ ഓരോരുത്തരും എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം.
4: തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പോ ഈ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇന്ധന പ്രതിസന്ധി, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, വില കൂടുന്നു, അപ്പോ അതിനെയൊക്കെ എങ്ങനെയാണ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, എവിടെയാണ് കൺട്രോൾ ചെയ്യുക?
5: ഇപ്പൊ ഞാൻ ഫസ്റ്റ് കൺട്രോൾ ചെയ്തിരിക്കുന്നത് ഗ്യാസ് ഉപയോഗം കുറച്ച് കുറച്ചിട്ട് നമ്മുടെ പഴയ രീതിയിൽ അടുപ്പ് കത്തിക്കാൻ തുടങ്ങി.
4: വേറെ വഴിയില്ല അല്ലേ?
5: ഇപ്പൊ എനിക്കൊരു രസമായി തോന്നിയിട്ടുണ്ട്, ആവശ്യം കഴിഞ്ഞാലും വീണ്ടും അതിനകത്ത് വെള്ളം വെക്കാനോ എന്തെങ്കിലും ചെയ്ത് അടുപ്പ് നല്ല രസമായിട്ട് കത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇട്ട് വെച്ചാൽ അടിപൊളിയായിട്ട് എനിക്ക് അത് ഇഷ്ടമായി.
4: എത്ര ഗ്യാസ് നമുക്ക് ലാഭിക്കാമായിരുന്നു പണ്ടേ ഇത് ചെയ്തിരുന്നെങ്കിൽ അല്ലേ.
5: അതെ, ഇപ്പൊ എനിക്ക് എത്ര ദിവസമായി അത് കഴിയാതായിട്ട് ഞാൻ എല്ലാം ഞാൻ ഫിറ്റ് ചെയ്തത്, കാരണം ഇത്രയും നാളായിട്ട് എന്താ കഴിയാത്തത്.
4: എന്തായാലും എല്ലാരും അത് മാതൃകയാക്കണം, അടുപ്പിലേക്ക് പതുക്കെ അങ്ങ് മാറണം.
5: ഫസ്റ്റ് ഇതാണ് സുനിൽ, ഇനി അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം ഓരോന്നോരോ കാര്യങ്ങൾ.
4: തീർച്ചയായിട്ടും നമ്മള് വില കൂടുന്ന സമയത്ത് നമുക്ക് അതെല്ലാം ചിലപ്പോ വില കൂടുതൽ കൊടുത്ത് വാങ്ങിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലേ. അതിന്റെ റെമഡി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. വീണ്ടും
5: വിളിക്കണം. എല്ലാവർക്കും സുനിലിനും എല്ലാവർക്കും മൈ താങ്ക്സ്.
4: താങ്ക് യു.
5: താങ്ക്
4: യു സോ മച്ച്. വിളിച്ചത് സുധചേച്ചിയായിരുന്നു, സുധചേച്ചിയുടെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു ഇന്നലെ. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പിന്നെ ഈ ഒരു ഇന്ധന പ്രതിസന്ധി വന്നപ്പോൾ തന്നെ ഗ്യാസൊക്കെ ഒന്ന് പതുക്കെ മാറ്റി അടുപ്പിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല സുഖമുണ്ട്, ഗ്യാസ് സിലിണ്ടറൊന്നും അധികം മാറ്റേണ്ടി വരുന്നില്ല എന്നൊക്കെയാണ് സുധചേച്ചിയുടെ പക്ഷം. നല്ലതാണ് കേട്ടോ, അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ പരിഹാരങ്ങൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എല്ലാവർക്കും അത് ചിലപ്പോൾ ഓക്കെ ആവണമെന്നില്ലല്ലോ. ഈ പെട്രോൾ ഡീസൽ വിൽപ്പനയ്ക്ക് നിയന്ത്രണം വന്നിട്ടുണ്ട്, അത് എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇന്ധനവില വർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്ത വിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണക്കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5000 രൂപ വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാനാണ് പമ്പ് ഉടമകൾക്ക് എണ്ണക്കമ്പനികളുടെ നിർദ്ദേശം. ശരാശരി വിൽപ്പന കണക്കാക്കി പരിമിതമായ ദിവസങ്ങൾക്കുള്ള ഇന്ധന ശേഖരണമാണ് ആഴ്ചകളായി പമ്പ് ഉടമകൾക്ക് ഇന്ധന കമ്പനികൾ നൽകുന്നത്. വാങ്ങുന്ന സ്റ്റോക്കിന് അനുസൃതമായ തുക മുൻകൂറായി നൽകണമെന്ന വ്യവസ്ഥയും പമ്പുകളിലെ ഇന്ധന ശേഖരണത്തെ ബാധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 2500 പെട്രോൾ പമ്പുകളാണുള്ളത്. നിലവിൽ 2 ദിവസത്തേക്കുള്ള സ്റ്റോക്ക് വരെയാണ് അനുവദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പെട്രോൾ അടിക്കുന്ന സ്ഥിരം പെട്രോൾ അടിക്കുന്ന ഒരു പമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പെട്രോൾ അടിക്കാനായിട്ട് പോയപ്പോൾ പെട്രോൾ ഇല്ല എന്ന ഒരു ബോർഡ് ഞാൻ അവിടെ കണ്ടു. അപ്പൊ തന്നെ നമുക്കൊരു എന്താ പറയാ, മനസ്സിലൊരു ഇതാണ് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ പെട്രോൾ ഇല്ലാതാവുമോ, അല്ലെങ്കിൽ പെട്രോൾ പ്രതിസന്ധി വരുമോ എന്നുള്ളൊരു ചെറിയൊരു ഭയം, ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ കൺട്രോൾ വരുത്തിയിട്ടുണ്ട്. 2200 ലിറ്റർ വരെ ഡീസലും അതുപോലെ തന്നെ പെട്രോൾ 5000 രൂപ വരെയാണ്. ഇതിപ്പോൾ സാധാരണക്കാർക്ക് ബാധിക്കില്ല. പെട്രോൾ കാറിലും അതുപോലെ തന്നെ ബൈക്കിലും അടിക്കുന്നവർക്ക് ഇത് വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷേ ബസ്, ലോറി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇതെല്ലാം എഫക്റ്റീവ് അല്ലേ. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
6: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
6: കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് അനിൽ.
4: ത്രിമൂർത്തീസ് അനിൽ. ത്രിമൂർത്തീസിൽ അനിലും കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആഘോഷിച്ചോ?
6: ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ.
4: ഇന്നലെ ആയിരുന്നു അല്ലേ. അവിടെ ഞാൻ കേട്ടു കേട്ടോ, ആ ഒരു ആശംസയും കേട്ടു, ഒപ്പം തന്നെ ഒരു പാട്ടും കേട്ടു.
6: എവിടെ?
4: പാട്ടില്.
6: ഓക്കേ ഓക്കേ.
4: പാട്ട് ഓർക്കുന്നില്ല.
6: പാട്ട് എന്തെങ്കിലും ഉണ്ട്, റെക്കോർഡിംഗ് ഉണ്ട്.
4: ഓക്കേ ഓക്കേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ?
6: ബർത്ത്ഡേ ആഘോഷിച്ചില്ല, കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു, തലേദിവസമായിരുന്നു അടക്കൊക്കെ. അതെ അതെ, അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവായിരുന്നു. അപ്പൊ രണ്ടു ദിവസം അതിന് പിന്നാലെ ആയതുകൊണ്ട് എനിക്ക് അഹല്യ വിശ്വാസം ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഇനി കേൾക്കണം, അത് റെക്കോർഡിംഗ് ഉണ്ട്.
4: നമ്മുടെ
6: നമ്മുടെ സുഹൃത്തുക്കളൊക്കെ റെക്കോർഡിംഗ് അയച്ചു തന്നിട്ടുണ്ട്, അതിന് വിശദമായിട്ടൊന്ന് കേൾക്കണം.
4: അപ്പോ ചേട്ടാ, ഇപ്പൊ ഇന്ധന പ്രതിസന്ധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിജീവിക്കാൻ പോകുന്നത്, സർവൈവ് ചെയ്യാൻ പോകുന്നത്?
6: ഇപ്പൊ കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടിരുന്ന എന്റെ വിറകഷ്ണം വരെ ഇപ്പോൾ എടുത്തടുക്കുന്ന നിലയ്ക്ക് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്, നിധി പോലെ. അതെ, ഇപ്പൊ നമുക്ക് കത്തിക്കണ്ടെന്ന് തോന്നിയിരുന്ന ചെറിയ ചുള്ളിക്കമ്പ് വരെ ഇപ്പൊ നിധിയായിട്ട് നമ്മള് സൂക്ഷിച്ചു വെച്ചു.
4: വെറുതെ കളഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നല്ലേ.
6: അതെ, ഇത് ആരെയും വഴി കൊണ്ടിട്ടേക്കുന്ന കാലേ തട്ടൊന്നും പറഞ്ഞിട്ട് ദൂരെ എറിഞ്ഞതൊക്കെ ഇപ്പൊ തിരിച്ചെടുത്തു.
4: ഓക്കെ, അടിപൊളി അടിപൊളി. ഇനിയിപ്പോ പെട്രോളിന്റെ വില ഒക്കെ കൂടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും യാത്രയൊക്കെ, എങ്ങനെയായിരിക്കും, കുറയ്ക്കുമോ?
6: കൂടിയാണ് സാർവദിനം വില കൂടും. നമ്മുടെ ജീവിതത്തിന്റെ ബാലൻസ് തന്നെ മാറും മൊത്തം, വില സാധനങ്ങൾക്കെല്ലാം വില കൂടും.
4: ശരിയാണ്.
6: ട്രാൻസ്പോർട്ടിംഗ് മുതൽ അങ്ങോട്ട് തുടങ്ങി എല്ലാ നിർമ്മാണ സാമഗ്രികൾക്കും വില കൂടിയാൽ പിന്നെ നമുക്കൊക്കെ പിടിച്ചിരിക്കാൻ
4: പാടാം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമാണ് അല്ലേ.
6: അതെ അതെ, എങ്ങോ കിടക്കുന്ന ഒരു യുദ്ധത്തിന് നമുക്ക് എന്നാ കാര്യം എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോ നമ്മളെ ശരിക്കും
4: അനുഭവിക്കുന്നത് ഇന്ത്യക്കാരാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ.
6: അതെ അതെ, അപ്പൊ എവിടെയോ നടക്കുന്ന യുദ്ധത്തിനും നമ്മളെ ബാധിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായി.
4: ഒരു ചെറിയ വിരൽ അണങ്ങിയാൽ പോലും എല്ലായിടത്തും അത് അതിന്റെ എഫക്ട് ഉണ്ടാവും എന്ന് പറയുന്ന ഇതാണ്.
6: തീർച്ചയായും നമ്മുടെ ലോകം തന്നെ എല്ലാം കണക്റ്റാണ്. ഇന്റർനെറ്റ് പോലെ തന്നെ എല്ലാ വിക്രയങ്ങളും നമുക്ക് ഇതുപോലെ കണക്റ്റഡ് ആയിട്ട് കിടക്കുക. അതുകൊണ്ട് നമുക്ക്
4: അതുകൊണ്ട് മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള റിസോഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങ് മുന്നോട്ട് പോവാ അല്ലേ.
6: തീർച്ചയായിട്ടും, പണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നല്ലോ, ആ ഒരു സിസ്റ്റത്തിൽ പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് അത് നിലനിന്ന് പോണം.
4: തീർച്ചയായിട്ടും, പെട്ടെന്ന് യുദ്ധമൊക്കെ മാറിയിട്ട് വീണ്ടും പഴയതുപോലെ ഒക്കെ ആയിട്ടൊന്ന് വില കുറയട്ടെ, വില കുറഞ്ഞു എന്ന് കേൾക്കാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്.
6: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
4: ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: ഇന്ന് ബർത്ത്ഡേ വിഭാഗവാസികൾക്ക് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ആശംസകൾ. അതുപോലെ തന്നെ ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു, ഇന്നലെ 1.5 നൂറ്റാണ്ട് പൂർത്തീകരിച്ചു. അപ്പോ ഇന്നലെ എത്രയാന്ന് എനിക്ക്
4: അറിയാം, 1600 പൂർത്തീകരിച്ച ആൾക്ക് ആശംസകൾ.
6: അതെ അതെ, അങ്ങനെ ഇരിക്കട്ടെ.
4: എനിക്ക്
6: വേണ്ടി ആശംസകൾ അറിയിച്ച എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഒരു നന്ദിയും കൂടി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ സുനിലിനും നമ്മുടെ ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും
4: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ത്രിമൂർത്തീസിൽ അനിലാണ് വിളിച്ചത്. ഇപ്പൊ വിറകൊക്കെ കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടുള്ള വിറകൊക്കെ വീണ്ടും തിരിച്ചുകൊണ്ട് വന്നു എന്ന് മാത്രമല്ല, പിന്നെ ഈ ഒരു ഇന്ധന പ്രതിസന്ധി കാരണം അത് എല്ലാരെയും ബാധിക്കുമെന്ന് ാണ് പറഞ്ഞത്. അപ്പോ സ്വന്തമായിട്ടിപ്പോ എല്ലാവരുടെ വീട്ടിലും ഒക്കെ വണ്ടി ഉണ്ടാവുമല്ലോ. ഇപ്പൊ 4 പേരുണ്ടെങ്കിൽ 4 വണ്ടികളൊക്കെ ഇപ്പോ ഉണ്ടാകും. അത് നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആ വണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ജസ്റ്റ് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വണ്ടി എടുത്തിട്ടൊക്കെ ആയിരിക്കും പോവാൻ, നടക്കാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇനി അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നടന്നു പോയി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നടന്നു പോയിട്ട് ഒരു ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നു പോകുന്നതാണ് നല്ലത്. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ പോക്കറ്റിനും അതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക. ബസ്സിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ബസ്സിൽ കയറാറേ ഇല്ല. ഇപ്പം ഞാൻ തന്നെ കുറേ നാളായി ബസ്സിലൊക്കെ കയറിയിട്ട്, അപ്പോൾ ഇടയ്ക്കൊക്കെ എപ്പോഴുമല്ല, എല്ലാ ദിവസവും ഇപ്പോൾ ബസ്സിൽ പോകണം, തിക്കി തിരക്കി പോകണം എന്നല്ല, പക്ഷേ ഒരു വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്ക്ലി ഒരു 3 ദിവസമൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുക. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നേരത്തെ ഇറങ്ങി ബസ്സിൽ പോയി ബസ്സിൽ തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു 200 rupees പെട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 100 rupees അത്രയും അധികം ചെലവാക്കിയാൽ മതിയാവും. പിന്നെ നമ്മളുടെ വണ്ടിക്കും കുറച്ച് റെസ്റ്റ് ആയിരിക്കും. അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ട്രെയിൻ ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് ട്രെയിൻ സ്വന്തം കാറും അതുപോലെ തന്നെ മറ്റുള്ള ട്രാവലർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതെ കാറല്ലാതെ ട്രെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അത്രയും കുറച്ചുകൂടെ നല്ലതായിരിക്കും. നല്ല ജേണി ആയിരിക്കും. ട്രെയിൻ യാത്ര നല്ലതാണെന്ന് മാത്രമല്ല, ചിലവ് കുറവാണ്, ഇത്രയും ഇന്ധനം ചിലവാവില്ല അല്ലെ, പെട്രോളും ഡീസലും ഇത്രയും ചിലവാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക. ഇപ്പം നമ്മുടെ നാട്ടിൽ മെട്രോ ഒക്കെ ഉണ്ടെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരിക്കും, പക്ഷെ അതില്ല. പക്ഷെ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം മെട്രോ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ചുരുങ്ങിയ ചിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് മെട്രോയിലൂടെ കിട്ടുക. അപ്പം സ്വന്തം വാഹനമൊക്കെ മാറ്റി വെച്ച് വല്ലപ്പോഴൊക്കെ ഉപയോഗിച്ചാൽ മതി. മാക്സിമം ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ നമുക്ക് വേറെ വഴിയില്ല അല്ലേ. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ. ഞാൻ തല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു വരും. ബാലൻ ചേട്ടാ,
4: സുഖമായിട്ടിരിക്കുന്നു?
7: സുഖമായിട്ടിരിക്കുന്നു.
4: അപ്പോ ഈ ഒരു ഇന്ധന പ്രതിസന്ധി എങ്ങനെയൊക്കെയാണ് അതിജീവിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്?
7: ഞാൻ പറഞ്ഞ സൈക്കിളിൽ പോവുക, ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ നമ്മൾ സൈക്കിളിൽ പോവുക. മാക്സിമം കടക്ക്
4: ചെറിയ സൈക്കിളാണ്
7: മെയിനായിട്ടുള്ള സൈക്കിള് പോവുക, ഒരു 5 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ പോവുക. അതുപോലെ തന്നെ ചിലവരൊക്കെ കടക്ക് പോകുമ്പോ നടന്നിട്ട് പോവില്ല, അപ്പൊ അതിനും വണ്ടി എടുത്തിട്ട് പോകും.
4: അപ്പൊ
7: നടന്നു പോകാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ അടുപ്പിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ളത് ആലുവ അടുപ്പാണ്. ഒരു അടുപ്പിൽ തീയിട്ട് കഴിഞ്ഞാൽ 2-3 എണ്ണത്തിലും അങ്ങനെ ചൂടടിക്കും, അങ്ങനെ വെന്തുകൊണ്ടിരിക്കും. അപ്പൊ അത് നല്ല ചെലവ്
4: കമ്മിയല്ല, ചെലവ് കുറവാണ്. ഈ ഒരു ആലുവ അടുപ്പായത് കാരണം
7: ആലുവ അടുപ്പ്
4: ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ സൈക്കിൾ യാത്ര അത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ.
7: ലണ്ടനില് പിന്നെ ഷുഗറും പ്രഷറൊക്കെ കമ്മിയാകണമെങ്കിൽ ലണ്ടനില് പിന്നെ ഇത് നടത്തിയിട്ട് സൈക്കിൾ ഓട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ്
4: കണ്ടെത്തിയത്. സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത് അല്ലേ?
7: അതെ.
4: ഓക്കെ ഓക്കെ, അടിപൊളി. താങ്ക് യു ചേട്ടാ. പിന്നെ ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
7: ഇന്നിപ്പോ നമ്മുടെ സത്യവാം ചേച്ചി, കൃഷ്ണൻ ചേട്ടൻ, ശാന്തി, സുമേഷ്, ഷൈഫ് ബിൻ കുഞ്ഞാമ്പാറ, മാധവൻ ചേട്ടൻ, വൈശൽ ചേച്ചി, എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് സുനിലിന്. താങ്ക് യു സർ,
4: താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. അപ്പൊ ബാലൻ ചേട്ടൻ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ നമ്മൾ ശരിക്കും എന്താ പറയാ, ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണ് സൈക്കിൾ യാത്രകൾ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ പൊതുവെ സൈക്കിളൊന്നും അങ്ങനെ കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, വളരെ കുറവാണ്. പക്ഷെ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ സൈക്കിൾ ഓടിച്ചു പോകുന്ന, സൈക്കിൾ ഓടിച്ചു പോയി ആവശ്യങ്ങൾ നിറവേറ്റുന്ന, അതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ സൈക്കിളിലേക്ക് മടങ്ങുന്നത് വളരെ നല്ലതാണ്. വീട്ടിലൊരു സൈക്കിൾ വാങ്ങിച്ചു വെക്കുക. ഈ 5 കിലോമീറ്റർ ബാലൻചേടം പറഞ്ഞത് 5 കിലോമീറ്റർ ഒക്കെയാണ്. അപ്പം അത്രയൊന്നും ഇല്ലെങ്കിലും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്, തൊട്ടടുത്തൊരു കടയിലേക്ക് പോകാനായിട്ട്, ഒരു പാല് വാങ്ങിക്കാൻ പോകാനായിട്ട്, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക്, ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ നമ്മൾ സൈക്കിൾ ഡിപ്പെൻഡ് ചെയ്യുക, അത് വളരെ നല്ലതായിരിക്കും കേട്ടോ. കാര്യം നമുക്ക് ഹെൽത്തിയുമാണ്, നമ്മുടെ നല്ലൊരു എക്സസൈസ് കൂടിയാണ്, ഒപ്പം തന്നെ നമുക്ക് ഈ ഇന്ധനം ലാഭിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സൈക്കിൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പൊടി പിടിച്ച് നിങ്ങളുടെ പഴയ സൈക്കിളൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതൊന്നും ശരിയാക്കാനായിട്ട് അത്രയധികം പൈസ ഒന്നും ചിലവാവില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി മാറ്റി ഒന്ന് എയറൊക്കെ ചെക്ക് ചെയ്ത് ഒന്ന് എന്താ പറയുക, നല്ലതാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തും ഓക്കെ ആവും. അതുമാത്രമല്ല, ഇതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് അത് അതിജീവിക്കാനും ഒരു വഴി കൂടിയാണ്. ഒരു കോളർ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
8: നമസ്കാരം സുനിൽ.
4: നമസ്കാരം, ആരാണ്?
8: സുമേഷ് ആണ്. എലപ്പുള്ളിന്ന്
4: സുഖമായിട്ടിരിക്കുന്നു സുമേഷ് ചേട്ടാ?
8: സുഖമാണ്.
9: നന്നായിട്ട് പോകുന്നു അല്ലേ?
8: അതെ.
9: കടയിലെ സാധനങ്ങൾക്കൊക്കെ വില കൂടി തുടങ്ങി?
8: എല്ലാം വില കൂടിയിട്ടുണ്ട്.
9: എല്ലാം
8: കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്.
9: കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഇപ്പൊ എന്തിനൊക്കെയാ വില കൂടിയിരിക്കുന്നത്? നിലവിൽ അത്യാവശ്യമായിട്ടുള്ള സാധനം
8: പഞ്ചസാര ചെറിയ തോതിൽ കൂടിയിട്ടുണ്ട്. പഞ്ചസാര, ഓയില്, പിന്നെ ഈ നമ്മള് കുപ്പിവെള്ളത്തിന്റെ കെമിക്കൽ വില കൂടുതലുണ്ട്. അത്
9: കൂടിയിട്ടുണ്ട്.
8: പിന്നെ അരസം സോപ്പ്, സോപ്പിന്റെ കെമിക്കൽ കൂടിയിട്ടുണ്ട്.
9: ഇതില് ഓയിലിന്റെ വിലയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക അല്ലേ?
8: ഈ സോപ്പ് കമ്പനിയൊക്കെ നല്ല പോലെ, പിന്നെ നമ്മൾ ഈ ജി എസ് ടി കുറച്ചിപ്പോ ഒന്ന് കുറഞ്ഞു വന്നതാണ്. ഒരു 6-7 രൂപയോളം, ഒരു 40 രൂപ 44 രൂപന്റെ സോപ്പ് 36 രൂപ വില വന്നതാണ്. ഇപ്പൊ അത് പഴയ തോതിലേക്ക് വന്നു. അതിലേക്കും കൂടാനാണ് ചാൻസ്.
9: അപ്പൊ ഇനി അങ്ങോട്ട് കൂടുമെന്നൊക്കെയാണോ ഇത് കൊണ്ടുതരുന്നവര് പറയുന്നത്?
8: ഉറപ്പായി കൂടും.
9: അപ്പോ എങ്ങനെയാണ് സുമേഷ് ഏട്ടൻ സർവൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
8: ഞാൻ സത്യം പറയാലോ,
9: കടയുള്ളത് കൊണ്ട് നമുക്ക് കടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കാം.
8: അല്ലല്ല, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മളിപ്പോ ആദ്യം ഇറക്കിയ 1000 രൂപന്റെ സാധനം ഇപ്പോ 2000 രൂപ ഇറക്കിയിട്ടായിരിക്കും നമ്മൾ ഇറക്കേണ്ടത്. ആദ്യം മുതൽ മുടക്ക് കൂടുതലായില്ലേ?
9: മുതൽ മുടക്ക് കൂടുതലായി, അത് ബാധിച്ചു തുടങ്ങി അല്ലേ?
8: അതെ അതെ. അപ്പൊ ഇത്ര നേരം പറഞ്ഞ ശ്രോതാക്കൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് എന്റെയും കണക്കൂട്ടല്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായമാണ്, ഒരിക്കലും ഇതൊന്നും നടക്കില്ല. കാരണം എന്താ ചോദിച്ചാ, വിറകിൽ കത്തിക്കാന്ന് പറഞ്ഞില്ലേ, വിറക് പൊളിക്കണമെങ്കിൽ മെഷീൻ വേണം. ഇന്ധന ചെലവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം വില കൂടുമ്പോ, ഇപ്പൊ സിഗരറ്റും വില കൂടിയാൽ സിഗരറ്റ് ആദ്യം വലിക്കില്ല പറയും, 4 ദിവസം കഴിഞ്ഞ് അവൻ ഒരു പെട്ടി പോയി 4 പെട്ടിയാവും. മദ്യം വില കൂടിയാ കഴിക്കില്ല പറയും, അത് കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കും. എല്ലാം പെട്രോൾ വില കൂടിയാലും നമ്മൾ പോണവിടെ പോകും.
9: അതെ, എന്തൊക്കെ വില കൂടി കഴിഞ്ഞാലും നമ്മൾ അത് ഉപയോഗിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്.
8: ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെ ആവും. കാരണം നമുക്ക് ഒരു ദിവസം 1000 രൂപ കൂലി കിട്ടുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ 1000 രൂപ തികയാതെ ആവും. നമ്മളത് ബുദ്ധിമുട്ടും. കാരണം ഈ സാധനങ്ങളൊന്നും നടക്കില്ല. ഏത് കാര്യങ്ങൾ പറയുന്നതും നടക്കില്ല. നമ്മൾ ബുദ്ധിമുട്ട് തന്നെ ചെയ്യും. അതാണ് എന്റെ വ്യക്തി.
9: കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ചേട്ടാ, നമ്മളൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഇത്രയും ജനസംഖ്യ ഉണ്ടല്ലോ, എല്ലാ സാധാരണക്കാരും വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വില കുറയ്ക്കാനൊക്കെ പറ്റും. പക്ഷെ വിചാരിക്കില്ല.
8: ഇപ്പൊ നമ്മള് ഹോട്ടൽ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് ഹോട്ടൽ ഭക്ഷണങ്ങളില് നമ്മള് വില കൂടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. എന്നിരുന്നാലും നമ്മള് ഹോട്ടൽ ഭക്ഷണത്തിൽ പോകാൻ അവർ ജീവിക്കണ്ടേ?
9: അതെ, തീർച്ചയായിട്ടും അതും വേണല്ലോ അല്ലേ.
8: പെട്രോൾ അടിക്കാതെ പമ്പ് ജീവനക്കാർ ജീവിക്കണ്ടേ?
9: ജീവിക്കണ്ടേ?
8: കമ്പനി മുന്നോട്ട് പോകണ്ടേ?
9: ഇതൊരു സൈക്കിൾ ആണല്ലോ, നമ്മള് പൈസ ചെലവാക്കിയാലാണ് മറ്റുള്ളവർക്ക് എത്തുക അല്ലേ, എല്ലാവർക്കും.
8: അതെ അതെ അതെ അതെ, എല്ലാവർക്കും ഈ കാര്യങ്ങളിൽ. നമ്മൾ ആദ്യപ്പോ നമുക്ക് ഒരു മൊബൈൽ ഉണ്ട്, റീചാർജ് ആവശ്യമില്ലാതെ റീചാർജ് ചെയ്ത് 300 രൂപ റീചാർജ് ചെയ്യുന്നു. ടി വി ഉണ്ട്, 300 രൂപ റീചാർജ് ചെയ്യുന്നു. ഇതൊക്കെ പാഴ്വസ്തുക്കളാണ്, ആവശ്യമില്ലാതെ കാശ് പോണ കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഉപയോഗിച്ചാൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കില്ല. ഇരിക്കില്ല, അഡിക്റ്റ് ആയി. കാറുള്ളവൻ കാറിൽ പോവും, ബൈക്കുള്ളവൻ ബൈക്കിൽ പോവും.
9: അവര് വേറെ താഴേക്ക് ഇറങ്ങി ചെല്ലില്ല, ബസ്സിലേക്ക് കയറില്ല.
8: കടം മേടിച്ചാലും പെട്രോൾ അടിച്ചിട്ട് പോകും.
9: അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ ഈ ഒരു സാമ്പത്തിക ബാധ്യത കൂടും.
8: അതായത് ബുദ്ധിമുട്ടാവും, നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ എന്നാലും കടം വാങ്ങിയാലും ജീവിക്കും, ഒരിക്കലും പഴയ ലെവലിലേക്ക് വരില്ല എന്നാണ്
9: ചിന്താരീതിയാണെന്ന് തോന്നുന്നു.
8: അതെ, എന്റെ വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായമാണ്, ജനങ്ങളൊക്കെ ഉൾക്കൊള്ളൊന്നുമില്ല.
9: താങ്ക് യു,
8: താങ്ക് യു, ഓക്കെ, താങ്ക് യു സുനിൽ,
9: താങ്ക് യു സോ മച്ച്. അപ്പൊ സുമേഷേടം പറഞ്ഞ കാര്യം വളരെ ശരിയാണ് കേട്ടോ. കാര്യം ഇപ്പൊ എന്തൊക്കെ വില കൂടി കഴിഞ്ഞാലും, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും, മലയാളി അന്തസ്സോടുകൂടി തന്നെ ജീവിക്കും, കടം വാങ്ങിച്ചിട്ടാണെങ്കിലും എന്നാണ് പറയാതെ അങ്ങ് പറഞ്ഞത്. പക്ഷേ ചെറിയ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ വെള്ളം അമൂല്യമാണ്, പാഴാക്കരുത്, ഓരോ തുള്ളിയും സേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കൺട്രോൾ ചെയ്യാതെ അതിന് മുന്നേ തന്നെ ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി വരാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വിറക്, നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറമാണ് വിറക്, ഇപ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് അധികം വരില്ല. പക്ഷേ എങ്കിലും വാങ്ങിക്കുമായിരിക്കാം, പക്ഷേ എങ്കിലും നമുക്ക് ചുറ്റും ഒരുപാട് വിറകുകൾ ഉണ്ടാവും, വെറുതെ കിടക്കുന്ന വിറകുകളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ സൈക്കിൾ, പബ്ലിക് ട്രാൻസ്പോർട്ട്, അതൊക്കെ ആദ്യം അത് ഒരു പക്ഷേ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. എല്ലാ ദിവസവും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണമെന്നല്ല, പക്ഷേ എങ്കിൽ കൂടിയും വീക്ക്ലി ട്വൈസ് ഒക്കെ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണെങ്കിൽ, ട്രെയിനിൽ കയറി യാത്ര ചെയ്യുകയാണെങ്കിൽ, ഡെയിലി പോകുന്നതിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേര് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരു കാറിൽ ഇപ്പോൾ ഒരു കാറിലേക്ക് ഓഫീസിലേക്ക് പോകുന്നു, വേറെയും കുറേ ആൾക്കാർ ഇതുപോലെ തന്നെ കാറിലോ ബൈക്കിലോ ആയിട്ട് ഓഫീസിലേക്ക് പോകുന്നു, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ
4: നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനായിട്ട് അവസരമുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത്. അപ്പം അത്രയും ട്രാവലിംഗ് ഒഴിവാവുകയാണ്, അത്രയും എനർജി വേസ്റ്റ് ആവുന്നത് കുറയുകയാണ് അല്ലേ, എനർജി അത്രയും നമ്മൾ സേവ് ചെയ്യാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാവരും അതിന് വേണ്ടി അത് ചെയ്യണം. ചെയ്താൽ മാത്രമേ ഒരു ചെറിയ ഇനീഷ്യേറ്റീവ് എടുത്താൽ തന്നെ വലിയൊരു മാറ്റം, വലിയൊരു ചേഞ്ചസ് നമ്മുടെ ലോകത്തിലുണ്ടാവും. അല്ലാതെ നമ്മൾ അയ്യോ മാറില്ല, ഞാൻ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക്. നമുക്ക് കടം കിട്ടാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല ഇന്നത്തെ നാട്ടിൽ, ഈ ഒരു സൊസൈറ്റിയിൽ അല്ലേ. ഒരുപാട് ഒരുപാട് ബാങ്കുകളും അതുപോലെ തന്നെ ചെറിയ വലുതും ചെറുതും വലുതുമായിട്ടുള്ള ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളൊക്കെ എന്നും വിളിച്ചിട്ട് നമ്മളോട് ലോണ് വേണോ ലോണ് വേണോ, ഇത്രയും അപ്രൂവ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ ആ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള പടുകുഴിയിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ വീഴുന്നത്. അപ്പം അതുകൊണ്ട് ഒന്ന് നമ്മുടെ ഒരു പൈസ ചിലവാക്കുന്നത് ഒന്ന് കുറച്ച് ഇതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത്, സൈക്കിൾ യൂസ് ചെയ്ത്, ഗ്യാസിന് പകരം അടുപ്പ് കുറച്ചൊക്കെ യൂസ് ചെയ്ത്, ഇങ്ങനെ പുകയില്ലാത്ത അടുപ്പുകളൊക്കെ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ബാലൻചേടൻ പറഞ്ഞ ഈ ആലുവ അടുപ്പ് പോലുള്ള അടുപ്പുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളിലേക്കായിരിക്കും കടന്നു ചെല്ലുക. സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. മെസ്സേജസ് വായിക്കാനുണ്ട്. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മനോഹരമായ പാട്ട് വരുന്നു. എൻജോയ്.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
3: Kia. Movement that inspires.
4: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു. നമുക്ക് മെസ്സേജുകൾ വായിക്കാനുണ്ട്. മെസ്സേജുകളിലേക്ക് പോവാം. ഒരു വലിയ മെസ്സേജ് വന്നിട്ടുണ്ട്. 36 വർഷം മുമ്പ് അച്ഛനും അമ്മയും വിവാഹം കഴിച്ചു. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ചലഞ്ചായ എന്നെ പോലെ ഒരു മകനെ ഹാൻഡിൽ ചെയ്തും ഇന്ന് വരെ ഹാപ്പി ആയി ജീവിക്കുന്നത് തന്നെ അവരുടെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആണ്. അമ്മ ദിവസവും എന്നെ കുറിച്ച് കംപ്ലൈന്റ് കൊടുക്കും. അച്ഛൻ സൈഡിൽ നിന്ന് അവനെ വീട് ശരിയാകും എന്ന് പറയും. എന്നെ പോലൊരു പയ്യനെ ദിവസവും കാണുകയും സഹിക്കുകയും ചെയ്യുന്നത് ഈസിയല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്പെഷ്യൽ ബ്രേവറി അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈറ്റ് ഉണ്ടാകും, കോമഡി ഉണ്ടാകും, പക്ഷേ ലവ് അതിനേക്കാൾ ഡബിൾ ആണ്. ഹാപ്പി 36th വെഡിങ് ആനിവേഴ്സറി അപ്പ ആൻഡ് അമ്മ. ഇനി വരുന്ന വർഷങ്ങളും ഇങ്ങനെ സന്തോഷത്തിലും കോമഡിയിലും പോകട്ടെ. നിങ്ങളുടെ ഡെയിലി ഹെഡേക്ക് ആയിട്ടുള്ള പ്രവീണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെന്തായാലും 1.5 വെഡിങ് ആനിവേഴ്സറി വിഷസായിരുന്നു കേട്ടോ. പ്രവീൺ പുതുപ്പരിയാരം, പാലക്കാട്. ഓക്കെ, അപ്പൊ എന്തായാലും അച്ഛന്റെയും അമ്മയുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല പ്രവീൺ. പ്രവീണിന്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും നേരുകയാണ്. ഇങ്ങനെ ഒരു ഹെഡേക്കിനെ സഹിക്കുന്നതിന് ആശംസയും നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രവീൺ. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രവീണിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അനിയന്റെ മോൻ അദ്വിക് സുമേഷ് അനിയത്തിയുടെ മോൾ അനിക പ്രണവിനും ആശംസകൾ നേരുന്നു. ഗിരിജ, മനോജ്, അച്ചു, അമ്മു, അപ്പൂപ്പൻ ആൻഡ് അമ്മൂമ്മ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന അദ്വിക് സുമേഷിനും അനിയത്തിയുടെ മോൾ അനിക പ്രണവിനും ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ. നമ്മുടെ ജീവിത നിലവാരത്തിനനുസരിച്ച് കാര്യങ്ങൾ നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യുക. അനാവശ്യ ചെലവുകളും അനാവശ്യ യാത്രകളും പരമാവധി ഒഴിവാക്കുക. എല്ലാ കൂട്ടുകാർക്കും FM ടീമിനും ആശംസകൾ. ബൈ ശാന്തി സുമേഷ്, അലപ്പുള്ളി. ശാന്തി ചേച്ചിക്കും ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചി കോട്ടയക്കാട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉഷ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ശുഭദിനം സുനിൽ. സുഖമല്ലേ? പാട്ടുകളെല്ലാം പുളിയാണ്. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തെങ്കിലും ടിപ്സ് കിട്ടിയാൽ എല്ലാവർക്കും ഉപകാരമല്ലേ? സോ അല്ലെങ്കിലും പൈസയുടെ കാര്യങ്ങൾ ചെലവാക്കുന്നിടത്ത് കൺട്രോൾ ആണ് ഞാൻ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും കിടുകാച്ച ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. കവിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വരാൻ പോകുന്ന ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഇന്ധന വില വർധന മൂലമുണ്ടാകുന്ന, പശ്ചിമേഷ്യൻ യുദ്ധം കാരണമുണ്ടാകുന്ന ക്രൂഡ് ഓയിൽ വില ഇങ്ങനെ അതിക്രമിച്ച് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഇന്ധന വില വർധന ഉണ്ടാവും. അതുമൂലം എല്ലാ സാധന സേവനങ്ങൾക്കും വില കൂടും. അപ്പോൾ അതിനെങ്ങനെയാണ് നേരിടുക, എങ്ങനെയാണ് അതിജീവിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ കൺട്രോൾ ചെയ്യുക മാത്രമല്ല, നമുക്ക് എന്തായാലും ഈ ഒരു ലോകത്തില് സമൂഹത്തില് വളരെ അന്തസ്സോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമാണ്. ഇപ്പോൾ വില കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, കാറല്ല, പെട്രോളിന് വില കൂടി എന്ന് പറഞ്ഞ് കാർ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ബൈക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആവശ്യങ്ങൾ നടന്നേ പറ്റുള്ളൂ, അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ നടന്നേ പറ്റുള്ളൂ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചേ മതിയാവുള്ളൂ അല്ലേ. അല്ലാതെ നമുക്ക് വില കൂടുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതൊന്നും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ എന്നും പുറത്തു പോയി ചായ കുടിക്കുന്ന ഒരാള് വില കൂടി, ചായക്ക് വില കൂടി, അത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും, സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി ചായ കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം എന്ന് മാത്രമല്ല, നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം വർദ്ധിപ്പിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ വീട്ടിൽ ഒരാൾ മാത്രമാണ് ജോലിക്ക് പോകുന്നത്, വേറെ ആരും അങ്ങനെ ജോലിക്ക് പോകുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും പല രീതിയിൽ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ വർദ്ധിപ്പിക്കണം അല്ലേ. ഒരു ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കാതെ പല പല ജോലികൾ ചെയ്ത് നമ്മൾ നമ്മുടെ ഹെൽത്ത് കൂടെ നോക്കി പല പല ജോലികൾ ചെയ്ത് സോഴ്സ് ഓഫ് ഇൻകം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ പല ആൾക്കാരും ഇപ്പോൾ ഒരു ജോലി മാത്രമല്ല, ഇപ്പൊ രാവിലെ ഓഫീസിലേക്ക് പോയി വൈകുന്നേരം വരെ ഓഫീസിൽ വരെ ഇരുന്ന് ആ ഒരു ജോലി മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ നേരത്തെ ജോലി ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വന്ന് ഇപ്പോൾ 9 to 5 ജോലിയാണെങ്കിൽ അത് കഴിഞ്ഞ് വന്ന് മറ്റ് പല കമ്പനികൾക്കും ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ സ്റ്റിച്ചിങ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുക, കേക്ക്, അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ പഠിച്ച് അതുപോലെ തന്നെ ഈ കോഴി വളർത്തൽ, പശു വളർത്തൽ, മുയൽ വളർത്തൽ പോലെയുള്ള അങ്ങനെ കുറേ മീൻ വളർത്തൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ചെറുകിട കുടിൽ വ്യവസായം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അവൈലബിൾ ആണ്. അതിൻ്റെ പരിശീലനമൊക്കെ അവൈലബിൾ ആണ്. അതിലൊക്കെ പങ്കെടുത്ത് ചെറിയ രീതിയിലുള്ള വരുമാനമാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. വീട്ടിൽ വെറുതെ ഇരുന്ന് അൺപ്രൊഡക്റ്റീവായിട്ടിരിക്കാതെ പ്രൊഡക്റ്റീവായിട്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മൾ ഒരുപാട് റവന്യൂ ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഇൻകം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇനിയുള്ള ഈ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ അന്തസ്സോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ പലതും കട്ട് ചെയ്യേണ്ടി വരും, നമ്മുടെ ഇഷ്ടങ്ങൾ പലതും നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും, കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നേരത്തെ സുമേഷ് ഏട്ടൻ പറഞ്ഞതുപോലെ എല്ലാം ഉപയോഗിച്ച് ശീലിച്ചിട്ട് പെട്ടെന്ന് അതൊന്നും ഇല്ലാതാക്കുക, അതൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കണമെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രാ ജോലി ചെയ്യണം, എക്സ്ട്രാ പ്രൊഡക്റ്റീവായിട്ട് എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്യണം, സ്മാർട്ട് വർക്ക് ചെയ്യണം, ഒരുപാട് സോഴ്സ് ഓഫ് ഇൻകം, നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം വർദ്ധിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. സമയം 9 കഴിഞ്ഞ് 17 ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ബുധനാഴ്ചയാവട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: ഏയ് ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
1: പിന്നെ നീ ആര്? ദുവാലിപ്പയ?
0: അടബൊമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ. അല്ല എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
1: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
0: അമ്മ കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
1: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
0: അല്ല ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
1: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
0: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ലേ ഇത്? അല്ല ദുവാലിപ്പട കേസ് എന്താ? ആരായി ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
1: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
0: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെയത് പ്രദർശിപ്പിച്ചേ?
1: അവിടെയാണ് പ്രശ്നം. ഈ ടി വി ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്.
2: നൂറ് ശതമാനം 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
7: Kia, movement that inspires.
8: Celluloid.
9: നമസ്കാരം. സെല്ലലോയിഡ് സിനിമാ വിശേഷങ്ങളിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. സെല്ലലോയിഡുമായി സിനിമാ വിശേഷം പങ്കുവെക്കാനായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. മലയാള സിനിമയുടെ പെരുമ ആഗോളതലത്തിൽ ഉയർത്തിയ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ഒന്നായ മെമ്മറീസ് ജിത്തു ജോസഫ് എന്ന മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ പൃഥ്വിരാജിനെ വെച്ചൊരുക്കിയ ഈ ഒരു സൈക്കോ ത്രില്ലർ, ആ സിനിമയാണ് ഇന്ന് സെല്ലലോയിഡിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ഒരു കുറ്റവാളിയുടെ പിന്നാലെയല്ല പോകുന്നത്, മറിച്ച് എന്താണ്, മറിച്ചൊരു പോലീസുകാരന്റെ തകർന്ന മനസ്സിനുള്ളിലേക്കാണ്. മെമ്മറീസ്. സാം അലക്സ് എന്ന പോലീസ് ഓഫീസർ, ഒരു കാലത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിമാനമായിരുന്ന അയാൾ ഇന്ന് മദ്യത്തിൽ അഭയം തേടുകയാണ്. സ്വന്തം കൺമുന്നിൽ വെച്ച് തന്റെ ഭാര്യയും മകളും കൊല്ലപ്പെടുന്നത് കാണേണ്ടി വന്ന ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സിനിമ ആരംഭിക്കുന്നത്. എന്നാൽ നഗരത്തിൽ തുടർച്ചയായി നടക്കുന്ന ചില കൊലപാതകങ്ങൾ സാമിനെ വീണ്ടും യൂണിഫോം അണിയിക്കുന്നു. അതൊരു സാധാരണ കൊലപാതകമല്ല, ഒരു സീരിയൽ കില്ലർ നടത്തുന്ന കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയ കൊലപാതകങ്ങളാണ്. ഓരോ കൊലപാതകത്തിന് ശേഷവും കുറ്റവാളി അവശേഷിപ്പിക്കുന്ന വിചിത്രമായ അടയാളങ്ങളുണ്ട്. അത് പോലീസിനെ കുഴപ്പിക്കുകയാണ്. മദ്യപാനിയായ ജീവിതത്തോട് വിരക്തിയുള്ള സാം അലക്സ് എങ്ങനെയാണ് ഈ കേസിലെ നിഗൂഢതകൾ ഓരോന്നോരോന്നായി അഴിക്കുന്നത്? ആ ഇൻവെസ്റ്റിഗേഷൻ രീതികളും സിനിമയുടെ ഗ്രിപ്പിംഗ് ആയ ആദ്യ പകുതിയും നമ്മളെ ആ ഒരു സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്നുള്ളതാണ്. കേൾക്കാം ഇന്നത്തെ സെല്ലലോയിഡ് മെമ്മറീസ്. സ്റ്റുഡിയോ വിത്ത് അഹല്യ ഫ്രം 90.4 കിട്ടുകേട്ട് കൂട്ടുകൂടും.

0: celluloid.
1: ഈ ഒരു സിനിമയെ താങ്ങി നിർത്തുന്നത് പൃഥ്വിരാജ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. സെല്ലൗഡിൽ ഇന്നത്തെ സിനിമ വിശേഷം മെമ്മറീസ്. സാധാരണ നമ്മൾ കാണുന്ന പോലീസ് നായകന്മാരെ പോലെ മാസ് ഡയലോഗുകളോ അടിപിടിയോ ഒന്നും തന്നെയല്ല സാം അലക്സിനുള്ളത്. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു തരം മരവിപ്പാണ്. തോറ്റുപോയ ഒരു മനുഷ്യന്റെ ഒരു ഭാവമില്ലേ, ആ ഭാവം എന്താണോ അതാണ് ആ വേദനയും. അതേസമയം ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ ബുദ്ധിശക്തിയും പൃഥ്വിരാജ് അത്രമേൽ മനോഹരമായിട്ട് തന്നെ സ്ക്രീനിൽ എത്തിക്കുന്നുണ്ട്. നായകനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങളും. വിജയരാഘവൻ അവതരിപ്പിച്ച പോലീസ് കമ്മീഷണർ, സാമിന് പിന്തുണ നൽകുന്ന അമ്മ വേഷത്തിലെത്തിയ വത്സല മേനോൻ, പിന്നെ വില്ലൻ വേഷം, വില്ലൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ നിമിഷം വരെ ആ ഒരു സസ്പെൻസ് നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് കേട്ടോ ജിത്തു ജോസഫിന്റെ മറ്റൊരു വിജയം. ഓരോ കഥാപാത്രവും കൃത്യമായ അളവിൽ അളന്നു കുറിച്ച പോലെയാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയിലെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പസിൽ പരിഹരിക്കില്ലേ, അതേപോലെയാണ് ഇതിലെ ഓരോ കാസ്റ്റിങ്ങും. ഓരോരുത്തർക്കും അതിൽ കൃത്യമായിട്ടുള്ളൊരു റോളുണ്ട്, ഒരു സ്ഥാനമുണ്ടെന്നുള്ളതാണ്. ഇനി ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ സൈഡും, അതും ഒട്ടും തന്നെ മോശമല്ല. കൂടുതലായി കേൾക്കാം മെമ്മറീസ് എന്ന സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെ കുറിച്ചും സെല്ലൗഡിൽ മനോഹരമായ പാട്ടിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് ഖലീഫ് 90.4 കിടുകിയിട്ട് കുട്ടുകൂടാം.

0: celluloid.
1: മടങ്ങിയെത്താം സെല്ലൗഡിലേക്ക്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന സിനിമാ വിശേഷം പൃഥ്വിരാജ് നായകനായ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മെമ്മറീസ്. കൂടെയുണ്ട് ഞാൻ ആയില്ലേ. ടെക്നിക്കൽ സൈഡിലേക്ക് വരാണെങ്കിലുണ്ടല്ലോ, മെമ്മറീസ് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ 100% വിജയിച്ച ഒരു ചിത്രമാണ്. സുജിത് വാസുദേവന്റെ ക്യാമറ കാഴ്ചകൾ സിനിമയിൽ ഉടനീളം ഒരു തണുത്ത ഡാർക്ക് അന്തരീക്ഷമാണ് നിലനിർത്തുന്നത്. മഴയും രാത്രിയും നിഴലുകളും ഈ ഒരു സിനിമയിൽ മറ്റൊരു കഥാപാത്രം പോലെയാണ് ശരിക്കും നമുക്ക് തോന്നുക. എഡിറ്റിംഗ് ടേബിളിൽ സിനിമയുടെ വേഗത കൃത്യമായിട്ട് നിയന്ത്രിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് ഷാൻ റഹ്മാന്റെ പശ്ചാത്തല സംഗീതം തന്നെയാണ്. സിനിമയുടെ ആത്മാവ് തൊട്ടറിയുന്ന സംഗീതമാണ്. ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്ത് BGM നൽകുന്ന ആ ഒരു ടെൻഷൻ ഉണ്ട്. ആ ഒരു ടെൻഷൻ ശരിക്കും പ്രേക്ഷകരെ മുൾമുനയിൽ തന്നെ നിർത്തുന്നുള്ളതാണ്. തിരയും ഈ മിഴികൾ എന്ന ഗാനം സാമലക്സിന്റെ ഉള്ളിലെ ആ ഒരു വേദന അത്രത്തോളം തന്നെയാണ്. അതിനേക്കാൾ 10 മടങ്ങായിട്ട് ആ ഒരു ആഴം ശരിക്കും തന്നെ റിഫ്ലക്ട് ചെയ്യിക്കുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സൗണ്ട് ഡിസൈൻ ഈ ഒരു സിനിമയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. നിശബ്ദതയെ പോലും ഒരു ആയുധമായിട്ട് ജിത്തു ജോസഫ് ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി സിനിമയുടെ ക്ലൈമാക്സ്. ആ ഒരു ക്ലൈമാക്സും ആ ഒരു കുറ്റാന്വേഷണ പാഠവുമാണ് ഇനി നമുക്ക് സെല്ലൗഡിൽ കേൾക്കാനായി ഉള്ളത്. കേൾക്കാം ഒരു പാട്ടിന് ശേഷം. സ്റ്റേഡിയം വിദ്യാഹലീഫം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ട് ഇരിക്കുന്നത്. On your Ahalya from 90.4. സെലലോയിഡുമായി സിനിമ വിശേഷം പങ്കുവെക്കാൻ കൂടെയുണ്ട് ഞാൻ ആയില്ല. യെസ്, ക്ലൈമാക്സ്, മെമ്മറീസ്, ജിത്തു ജോസഫിന്റെ ഇക്കാലത്തെയും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ മികച്ച ഒന്ന്. ആ ഒരു സിനിമ വിശേഷമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ കുറ്റാന്വേഷണ പാഠവത്തെ പറ്റി പറയുകയാണെങ്കിൽ, ശരിക്കും ഒടുവിൽ ആ ഒരു കുറ്റവാളിയിലേക്ക് സാം അലക്സ് എത്തുന്ന ആ ഒരു നിമിഷം, അത് വെറും ഒരു കണ്ടുപിടുത്തല്ലേ, ഒരു വലിയ മനഃശാസ്ത്രപരമായ ഒരു യുദ്ധമാണ് കേട്ടോ. കുറ്റവാളിയുടെ മോട്ടീവ് വെളിപ്പെടുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നതാണ്. അതിവിടെ ഞാൻ പറയുന്നില്ല, കാരണം ഒരു സ്പോയിലറായിട്ട് മാറും എന്നതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സിനിമ കാണണം കേട്ടോ. എന്തിനാണ് അയാൾ ഇതൊക്കെ ചെയ്തതെന്ന ചോദ്യത്തിന് പിന്നിൽ ക്രൂരമായൊരു സത്യമുണ്ട്. ക്ലൈമാക്സിൽ ആ ചേസ് രംഗവും മഴയത്ത് നടക്കുന്ന ആ ഫൈറ്റും സിനിമയ്ക്ക് നൽകുന്ന ഒരു ഫിനിഷിംഗ് അതിഗംഭീരമാണ്. മലയാളത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യ അഞ്ചിൽ മെമ്മറീസ് തീർച്ചയായിട്ടുണ്ടാവും. നിങ്ങളൊരു ത്രില്ലർ പ്രേമിയാണെങ്കിൽ, ബുദ്ധിപരമായ നീക്കങ്ങളുള്ള സിനിമകൾ ഇഷ്ടമാണെങ്കിൽ, മെമ്മറീസ് വീണ്ടും വീണ്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ സെലലോയിഡിലെ ഇന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത തവണ മറ്റൊരു മികച്ച സിനിമയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ്. സിനിമയെ സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ബൈ ഫ്രം യുവർ ആജെ ആയില്ല. സ്റ്റേ ട്യൂൺഡ് വിത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: ശതമാനം 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലേക്ക് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി NRI സീറ്റുകളിലേക്കും കീമിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9188905359.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCom, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
5: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
7: വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. നമ്മള് ഈ ഷോയില് എപ്പോഴും നമ്മൾ വണ്ടർ അടുപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണല്ലോ സംസാരിക്കാറുള്ളത്. ബട്ട് ടുഡേസ് ഫസ്റ്റ് തിങ് ഇസ് അബൌട്ട് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വണ്ടർ. ഒരു വ്യത്യസ്തമായ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ദി വണ്ടർ ഓഫ് ഹ്യൂമൻ കണക്ഷൻ. അതായത് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് ഇമാജിനേഷനിൽ ഒന്ന് കൊണ്ടുവന്നേ, ഭാവനയ്ക്ക് നിങ്ങൾക്ക് ഉണരട്ടെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാള്, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാള് മരിച്ചുപോയി എന്ന് വിചാരിക്കാം. ബട്ട് യു ഹാവ് വൺ സിംഗിൾ വോയിസ് മെസ്സേജ് ഓഫ് ദേഴ്സ് ഓൺ യുവർ ഫോൺ. നിങ്ങളുടെ ഫോണിൽ ആ മരിച്ചുപോയ ആളുടെ ഒരു ഒറ്റ വോയിസ് നോട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളത് എന്നും കേൾക്കും. ജസ്റ്റ് ടു ഫീൽ ലൈക്ക് ദേ ആർ സ്റ്റിൽ അറൗണ്ട്. അവർ മരിച്ചുവെങ്കിലും നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും അവരുള്ള പോലെയൊക്കെ തോന്നും ഈ വോയിസ് നോട്ട് കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിക്കവാറും നമ്മൾ ആ വോയിസ് നോട്ട് എടുത്ത് കേൾക്കാറുണ്ട്. ഇത് ഇപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊന്ന് ഇമാജിൻ ചെയ്യൂ, ഇങ്ങനെ ഒരു സംഭവം ഇമാജിൻ ചെയ്യൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ബ്രിട്ടനിലെ സ്റ്റാൻ ബീറ്റൺ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ചെയ്ത കാര്യം അതാണ്. അതായത് 10 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. ആ ഭാര്യയുടെ ശബ്ദം കേട്ടാണ് അദ്ദേഹം ഓരോ ദിവസവും ഇന്നും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഫോർ ഹിം ദാറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ റെക്കോർഡിംഗ്, ഇറ്റ് വാസ് ഹിസ് ലൈഫ് സപ്പോർട്ട് അല്ലേ. പക്ഷേ ഒരു ദിവസം ആ വോയിസ് മെസ്സേജ് ആരും അറിയാതെ ഡിലീറ്റ് ആയി പോയി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. കെൻ യു ഇമാജിൻ ദ ട്രോമ? എത്ര ഒരു വലിയ ട്രോമയിലായിരിക്കും അദ്ദേഹം ഉണ്ടായിട്ടുണ്ടാവുക. അതായത് 10 വർഷം മരിച്ചുപോയ ഭാര്യ കൂടെ ഉണ്ടാകും എന്ന് ഓർത്ത് ഒരാളങ്ങ് ജീവിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആ ഒരു അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 വർഷം കൂടെ ഉണ്ടായിരുന്ന അവസാന കണ്ണി കൂടി ഇല്ലാതായപ്പോൾ ആ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. പക്ഷേ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊന്നും ട്രാജഡിയിൽ അവസാനിപ്പിക്കുന്നില്ല, എല്ലാത്തിനും ഒരു പോസിറ്റീവ് നോട്ട് ഉണ്ടാവണം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരിക്കലും ഡിലീറ്റ് ആയിപ്പോയ മെസ്സേജ് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും നമ്മൾ പറഞ്ഞു പോയ വാക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. ഈ വാക്കുകളും വാട്സപ്പ് മെസ്സേജുകളും അങ്ങനെയാണ്. ഒരിക്കലും വിട്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല അല്ലേ. ഒരിക്കൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. വൺസ് ഡിലീറ്റഡ് ഇറ്റ് ഇസ് ഡിലീറ്റഡ് റൈറ്റ്. പക്ഷേ ഈ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിന്റെ വോയിസ് നോട്ടുകൾ പോയി കഴിഞ്ഞപ്പോൾ, ഡിലീറ്റ് ആയി പോയപ്പോ, അദ്ദേഹത്തിന്റെ ആ ഒരു കഥ ലോകം മുഴുവൻ വൈറലായിരുന്നു. കാരണം 10 വർഷമായിട്ട് മരിച്ചുപോയ വൈഫിന്റെ ശബ്ദം കേട്ട് ജീവിക്കുന്ന ഒരാളല്ലേ. അപ്പൊ ആ സ്റ്റോറി വൈറലായപ്പോ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ആളുകള് അദ്ദേഹത്തിന് വേണ്ടി ഒന്നിച്ചു. സോഷ്യൽ മീഡിയ വാസ് ഫ്ലഡഡ് വിത്ത് വൺ റിക്വസ്റ്റ്. ഒരേ ഒരു റിക്വസ്റ്റ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉണ്ടായിരുന്നത്, ഗിവ് സ്റ്റാൻ ഹിസ് വോയിസ് ബാക്ക് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ അദ്ദേഹം ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു ശബ്ദം അദ്ദേഹം

പഴക്കമുള്ള ആ വോയിസ് റിക്കവർ ചെയ്ത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. ആ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞ ആ ഒരു നിമിഷം അത് കാണുന്നവരെ കണ്ണുപോലും നിറയ്ക്കും. അത് ശരിക്കും ടെക്നോളജി മീറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു മിറക്കിൾ ആയിരുന്നു അവിടെ സംഭവിച്ചത്. എന്തായാലും എന്തൊക്കെ കഥകളാണ് ലോകത്തിന്റെ ചുറ്റും നടക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന കഥകൾ നമുക്ക് കേൾക്കാം, അതൊക്കെ കാലിഡോസ്കോപ്പിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മളൊക്കെ ദിവസവും 100 കണക്കിന് വോയിസ് നോട്ട്സ് അയക്കാറുണ്ടാവും. എവിടെയാ, എന്ത് ചെയ്യുക, എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വോയിസ് മെസ്സേജ് ഒക്കെ നമ്മൾ അയക്കാറുണ്ടാവും. സിമ്പിൾ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടാവും. ബട്ട് നമ്മൾ അയക്കുന്ന ഈ ചെറിയ മെസ്സേജ് പോലും ചില ആളുകൾക്ക് അതായിരിക്കും ചിലപ്പോൾ അവരുടെ ദ മോസ്റ്റ് പ്രഷ്യസ് തിങ്സ് ദി ഓൺ. നമ്മുടെ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ അയച്ച ആ ഒരു കുഞ്ഞു വോയിസ് ക്ലിപ്പുകൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ കളയും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ അതൊന്നും വെറും ഡേറ്റ മാത്രമല്ല, സ്നേഹത്തിന്റെ അടയാളം കൂടിയല്ലേ. സോ ടുഡേ ഫൈൻഡ് എ വോയിസ് നോട്ട് ഫ്രം സംവൺ യു ലവ്. അതൊന്നുകൂടെ ഒന്ന് കേട്ട് നോക്കൂ അല്ലേ. ബിക്കോസ് നമ്മൾ ഈ സ്റ്റാൻ എന്ന് പറയുന്ന ആളുടെ സ്റ്റോറി കേട്ടപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഒരു ശബ്ദം കേട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് നാള് കഴിഞ്ഞത്. അപ്പൊ ഗൈസ്, ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്ന ഏതെങ്കിലും വോയിസ് മെസ്സേജ് ഉണ്ടോ? ഏഹ്,

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈയിടെ ഇങ്ങനെ കുറേ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, നായകൻ എങ്ങനെയോ തന്റെ തലച്ചോറിന്റെ 10% മുകളിൽ ഉപയോഗിക്കുന്നു, പിന്നെ പുള്ളിക്ക് അമാനുഷിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, പറക്കാൻ പറ്റുന്നു, സാധനങ്ങളെ കണ്ണുകൊണ്ട് കൺട്രോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോ നമ്മളൊക്കെ വിചാരിച്ചു, കണ്ട ഒരുപാട് പേര് അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതായത് എന്റെ ദൈവമേ, എന്റെ തലച്ചോറിന്റെ ബാക്കി 90% എവിടെ പോയി, 10% നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന്. ഈ 10% ബ്രെയിൻ തിയറി എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങളും പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാകും. അത് വെറും തള്ളാണെന്നുള്ളതാണ്, അതൊരു മിത്താണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പോലും നമ്മുടെ തലച്ചോറ് ഫുൾ പവറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 10% ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ബാക്കി 90% നമുക്ക് വെറുതെ മുറിച്ച് കളയാലോ. പക്ഷെ തലയുടെ ഉള്ളില് ചെറിയൊരു സ്ക്രാച്ച് വീണാൽ പോലും നമ്മൾ ആകെ ഡിസ്റ്റേബ് ആകില്ലേ? അപ്പൊ സംഗതി സിമ്പിൾ ആണ്. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 10% മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ബാക്കി 90% തലച്ചോറ് കൂടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് വല്ല IAS IPSO ഒക്കെ കിട്ടിയേനെ എന്ന് പറയാൻ നമുക്കൊരു ചാൻസ് കിട്ടിയേനെ അല്ലേ. അപ്പോ സയൻസ് പറയുന്നത് നമ്മൾ മിക്കവാറും നമ്മുടെ തലച്ചോറിന്റെ മൊത്തമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് കേട്ട്, ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കേട്ട്, അല്ലെങ്കിൽ ചില സിനിമയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ അത് വിശ്വസിച്ചിരിക്കരുത് കേട്ടോ. നമ്മൾ തലച്ചോറിന്റെ ഫുൾ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പോ കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇന്നത്തെ കാലിഡോസ്കോപ്പിന്റെ സമയം ഏകദേശം അവസാനിക്കാറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഇതുപോലെ വണ്ടറടിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് കാലിഡോസ്കോപ്പിൽ ഞാൻ എത്താം. അതുവരേക്കും ബൈ ബൈ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496000570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
0: നമസ്കാരം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സസ്യത്തെക്കുറിച്ചാണ്. അതാണ് കറ്റാർവാഴ. അലവേറ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ ഒരു ചെടി ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ലോകമെമ്പാടും ഔഷധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മരുഭൂമികളിൽ, വരണ്ട പ്രദേശങ്ങളിലും വളരുന്ന ഈ ഒരു ചെടിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. വെള്ളമില്ലാതെ ആഴ്ചകളോളം അതിജീവിക്കാനായിട്ട് ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു കൃഷി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമാണ് കറ്റാർവാഴ. സൗന്ദര്യവർദ്ധക വസ്തുക്കളായാലും ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്നായാലും കറ്റാർവാഴയുടെ സ്ഥാനം ഒന്നാമതാണ്. ഇതിൻ്റെ ഇലകൾക്കുള്ളിലെ സുതാര്യമായിട്ടുള്ള ജെല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വൈറ്റമിൻസ്, ധാതുക്കൾ, എൻസൈമുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ ജെല്ല്. വീട്ടിലൊരു കറ്റാർവാഴ വളർത്തുന്നത് ഒരു ചെറിയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൈവശം വയ്ക്കുന്നത് പോലെയാണ് എന്നാണ് എല്ലാവരും പറയുക. പൊള്ളലേറ്റ് കഴിഞ്ഞാലോ മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാലോ ഉടനടി ഉപയോഗിക്കാവുന്ന ഒരു പ്രകൃതിദത്ത മരുന്നാണ് ഇത്. ഇന്ന് നമ്മൾ കറ്റാർവാഴയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വലിയ സ്ഥല സൗകര്യമില്ലാത്തവർക്ക് പോലും ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ ഇത് വളർത്താം. നമ്മുടെ വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാനും കറ്റാർവാഴയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. എങ്ങനെ ശാസ്ത്രീയമായി ഇത് കൃഷി ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഹരിതഭൂമിയിലൂടെ മനോഹരമായ ഒരു പാട്ട് വരുന്നു, ആസ്വദിക്കാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ലോകത്ത് ഏകദേശം 400 ഇനം കറ്റാർവാഴകൾ ഉണ്ടെങ്കിലും അവയിൽ കുറച്ച് മാത്രമേ ഔഷധ ഗുണമുള്ളവയായിട്ട് കണക്കാക്കപ്പെടുന്നുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അലോ ബാർബഡൻസിസ് മില്ലർ. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന പച്ച നിറത്തിലുള്ള വശങ്ങളിൽ മുള്ളുകളുള്ള ഇനമാണ് ഇത്. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യവാനായ ഇലകൾക്ക് നല്ല കട്ടിയുള്ള തൈകൾ നോക്കി വേണം വാങ്ങാനായിട്ട്. കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ സുഹൃത്തുക്കളുടെയോ വയൽവാസികളുടെയോ വീട്ടിൽ വളരുന്ന വലിയ ചെടിയുടെ ചുവട്ടിൽ നിന്ന് മുളച്ചു വരുന്ന ചെറിയ തൈകൾ ശേഖരിക്കാവുന്നതാണ്. കറ്റാർവാഴയുടെ ചുവട്ടിൽ നിന്ന് സ്വാഭാവികമായി പുതിയ തൈകൾ മുളച്ചു വരാറുണ്ട്. ഇവ വേരോടെ പതുക്കെ പിഴുതെടുത്ത് പുതിയ ചട്ടികളിലേക്ക് മാറ്റി നടാം. തൈകൾക്ക് ഏകദേശം 3-4 ഇലകൾ വന്ന ശേഷം മാത്രം മാറ്റി നടുന്നതാണ് നല്ലത്. കറ്റാർവാഴ കൃഷിക്ക് വിത്തുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. പകരം ഈ ചെറിയ തൈകളിലൂടെയാണ് വംശവർദ്ധനവ് നടത്തുന്നത്. ഒരു വലിയ ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വർഷം തോറും 5-10 പുതിയ തൈകൾ നമുക്ക് ലഭിക്കും. തൈകൾ നടുന്നതിന് മുമ്പ് അവയുടെ വേരുകൾക്ക് കേടുപാടുകളില്ല എന്ന് ഉറപ്പുവരുത്തണം. മാംസലമായ ഇലകളുള്ള ഇനങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ജെല്ല് ലഭിക്കാനായിട്ട് സഹായിക്കും. ശരിയായിട്ടുള്ള ഇനം തിരഞ്ഞെടുത്താൽ പകുതി വിജയിച്ചു എന്ന് പറയാം. കറ്റാർവാഴ നടാനായിട്ട് മണ്ണും ചട്ടിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് അറിയാം. അതിനു മുന്നേ നല്ലൊരു പാട്ട് വരുന്നു.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കറ്റാർവാഴയുടെ ഏറ്റവും വലിയ ശത്രു മണ്ണിലെ അമിതമായ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം വേഗത്തിൽ വാർന്നു പോകുന്ന മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. ചട്ടിയിലാണെങ്കിൽ അടിയിൽ ധാരാളം ദ്വാരങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മണ്ണ് തയ്യാറാക്കുമ്പോൾ സാധാരണ മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അളവിൽ കലർത്താം. മണ്ണിന്റെ അംശം അല്പം കൂടുന്നത് വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് സഹായിക്കും. ചട്ടിയിൽ നടുന്നവർക്ക് അല്പം കരിക്കട്ട കഷ്ണങ്ങളോ ചകിരിച്ചോറോ അടിയിൽ നിരത്തുന്നത് നല്ലതാണ്. തൈ നടുമ്പോൾ ചെടിയുടെ മധ്യഭാഗം മണ്ണിനടിയിൽ പോകാതെ ശ്രദ്ധിക്കണം. ഇലകൾ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നടുന്നത് ചീയൽ രോഗം വരാനായിട്ട് കാരണമാകും. നട്ട ഉടനെ അമിതമായി വെള്ളമൊഴിക്കരുത്. പുതിയ വേരുകൾ വരുന്നതുവരെ മണ്ണിൽ ചെറിയ ഈർപ്പം നിലനിർത്തിയാൽ മതിയാകും. കറ്റാർവാഴയ്ക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. എന്നാൽ കടുത്ത ഉച്ചവെയിലിൽ ഇലകൾ തവിട്ട് നിറമാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെ വെയിൽ ലഭിക്കുന്ന സ്ഥലത്തോ സെമി ഷെയ്ഡിലോ വെക്കുന്നതാണ് ഉചിതം. വീടിനുള്ളിൽ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർ ജനലിനരികിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ചട്ടിയിൽ നടുന്നവർ ഓരോ രണ്ടു വർഷം കൂടുന്തോറും ചെടി മാറ്റി നടുന്നത് നല്ലതാണ്. വേരുകൾ ചട്ടിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച മുരടിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൃത്യമായ അകലം പാലിച്ച് നട്ടാൽ ഓരോ ചെടിയും നന്നായി പടർന്ന് വളരും. കറ്റാർവാഴയുടെ നനയെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും ഇനി നമുക്കറിയാം. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ടിത നിങ്ങളുടെ കാതോരമെത്തുന്നു. ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കറ്റാർ വാഴ ഒരു സക്കുലന്റ് ചെടിയായതുകൊണ്ട് ഇതിന്റെ ഇലകളിൽ തന്നെ ധാരാളം വെള്ളം സംഭരിച്ചു വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ദിവസവും നനയ്ക്കേണ്ട ആവശ്യമൊന്നും ഇതിനില്ല. മണ്ണിന്റെ മുകൾ ഭാഗം നന്നായി ഉണങ്ങിയെന്ന് കണ്ടാൽ മാത്രം നനയ്ക്കുക. സാധാരണയായി ആഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ തന്നെ കറ്റാർ വാഴയ്ക്ക് ധാരാളമാണ്. അമിതമായി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞ നിറമാവുകയും പതുക്കെ ചെടി നശിച്ചു പോകുകയും ചെയ്യും. നനയ്ക്കുമ്പോൾ ഇലകൾക്കിടയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ചുവട്ടിൽ മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളപ്രയോഗത്തിന്റെ കാര്യത്തിൽ കറ്റാർ വാഴ അത്ര ഡിമാൻഡുള്ള ചെടിയൊന്നുമല്ല. എങ്കിലും വർഷത്തിൽ 2 തവണ ജൈവവളങ്ങൾ നൽകുന്നത് ചെടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നന്നായി ഉണങ്ങിയ ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ചുവട്ടിൽ വിതറാം. രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം നമ്മളിത് ഔഷധമായും ആഹാരമായും ഉപയോഗിക്കുന്നതാണ്. കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഇലകൾക്ക് നല്ല കട്ടിയും തിളക്കവും നൽകാനായിട്ട് സഹായിക്കും. മണ്ണിലെ ഈർപ്പം നിലനിർത്താനായിട്ട് ചരലുകളോ കല്ലുകളോ ചട്ടിക്ക് മുകളിൽ നിരത്തുന്നത് ഭംഗിയോടൊപ്പം ഗുണകരവുമാണ്. മഴക്കാലത്ത് കറ്റാർ വാഴ ചട്ടികൾ മഴ നേരിട്ട് കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. ശരിയായ നനയും മിതമായ വളവും നൽകിയാൽ നിങ്ങളുടെ കറ്റാർ വാഴ പച്ചപ്പോടെയും ആരോഗ്യത്തോടെയും വളരും. അടുത്തതായിട്ട് പറയാനുള്ളത് കറ്റാർ വാഴ എങ്ങനെയാണ് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൽ സഹായിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ടുതാ നിങ്ങളുടെ കാതോരമെത്തുന്നു.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കറ്റാർവാഴയുടെ ഏറ്റവും പ്രശസ്തമായ ഉപയോഗം നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷനാണ് അല്ലെ. ഇതിലെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരു കുറയ്ക്കാനും ചർമ്മത്തിലെ അണുബാധകൾ തടയാനും സഹായിക്കുന്നുണ്ട്. മുഖത്തെ കറുത്ത പാടുകൾ മാറാനായിട്ട് ദിവസവും കറ്റാർവാഴ ജെല്ല് പുരട്ടുന്നത് ഫലപ്രദമായിരിക്കും. വെയിലത്ത് പോയി വന്നാൽ ചർമ്മത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ട് കറ്റാർവാഴ ജെല്ലിന് പ്രത്യേക കഴിവുണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറായിട്ട് ഇതിനെ ഉപയോഗിക്കാം. മുടി സംരക്ഷണത്തിലും കറ്റാർവാഴ മികച്ചതാണ്. തലയൂട്ടിയിലെ ചൊറിച്ചൽ മാറ്റാനും താരനില്ലാതാക്കാനും കറ്റാർവാഴ ജെല്ല് സഹായിക്കും. ഷാമ്പുവിന് പകരമായിട്ടോ കണ്ടീഷണറായിട്ടോ ഇത് ഉപയോഗിക്കാം. മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ ഇത് സഹായിക്കുന്നുണ്ട്. തേനും കറ്റാർവാഴ ജെല്ലും ചേർത്ത് തലയിൽ പുരട്ടുന്നത് മുടി വളർച്ച വർദ്ധിപ്പിക്കും. യാതൊരുവിധ രാസവസ്തുക്കളും ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങളെ ഭയപ്പെടാതെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ജെല്ലെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇല മുറിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം ലാറ്റക്സ് വരും. ഇത് ചർമ്മത്തിൽ ചൊറിച്ചിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇല മുറിച്ച ശേഷം കുറച്ചുനേരം കുത്തനെ വെച്ച് ആ മഞ്ഞ ദ്രാവകം കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി വേണം ജെല്ല് എടുക്കാൻ. സൗന്ദര്യ സംരക്ഷണത്തിൽ കറ്റാർവാഴ ഒരു അത്ഭുതമാണ് എന്ന് തന്നെ പറയാം. ഇനി ആരോഗ്യപരമായിട്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. അതിനു മുന്നേ നല്ലൊരു പാട്ട്.

കറ്റാർവാഴ ജെല്ല് കഴിക്കുന്നത് ശരീരത്തിലെ ദഹന പ്രക്രിയ സുഗമമാക്കാനായിട്ട് സഹായിക്കും. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും മലബന്ധത്തിനും ഒരു മികച്ച പരിഹാരം കൂടിയാണിത്. വയറിലെ പുണ്ണുകൾ ഭേദമാക്കാൻ കറ്റാർവാഴ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്കും ഇത് ഗുണകരമാണ്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ കറ്റാർവാഴ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. മുറിവുകൾ ഉണങ്ങാനായിട്ട് കറ്റാർവാഴ ജെല്ല് പുരട്ടുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇത് കോശങ്ങളുടെ വളർച്ച വേഗത്തിലാക്കുകയും പാടുകളില്ലാതെ മുറിവ് ഉണങ്ങാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. സന്ധിവേദനയുള്ളവർക്ക് കറ്റാർവാഴ ജെല്ല് പുരട്ടുന്നത് ആശ്വാസം നൽകും. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിന് തണുപ്പ് നൽകാനും കറ്റാർവാഴയ്ക്ക് കഴിവുണ്ട്. എങ്കിലും ആഹാരമായി ഉപയോഗിക്കുമ്പോൾ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ജെൽ നന്നായി കഴുകി വൃത്തിയാക്കാനായിട്ട് മറക്കരുത്. ഗർഭിണികളും ചെറിയ കുട്ടികളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ആഹാരമായി ഉപയോഗിക്കാവൂ. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കറ്റാർവാഴ നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വളരെ വലുതാണ്. ഓരോ വീട്ടിലും ഒരു കറ്റാർവാഴ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാം കറ്റാർവാഴയെക്കുറിച്ച്. അതിനു മുന്നേ നല്ലൊരു പാട്ട് കേൾക്കാം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കറ്റാർവാഴയുടെ ഇലകൾ വിളവെടുക്കുമ്പോൾ ഏറ്റവും പുറത്തുള്ള നന്നായി വളർന്ന ഇലകൾ വേണം ആദ്യം മുറിക്കാൻ. ചെടിയുടെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് നിന്ന് മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. ഒരിക്കൽ മുറിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് പുതിയ ഇലകൾ വരില്ല. പകരം ചെടിയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുതിയ ഇലകൾ ഉണ്ടാവുക. മുറിച്ച ഇലകൾ ഉടനടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ഇലകൾ മുറിച്ചു വയ്ക്കുന്നത് അവയുടെ ഗുണം കുറയാനായിട്ട് കാരണമാകും. ജെൽ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജെൽ മാത്രം വേർതിരിച്ചെടുത്ത് ഒരു എയർ ടൈറ്റ് ഗ്ലാസ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. ഇതിലേക്ക് അല്പം വിറ്റാമിൻ ഇ ഓയിൽ അല്ലെങ്കിൽ നാരങ്ങാ നീര് ചേർത്താൽ കൂടുതൽ കാലം സൂക്ഷിക്കാനും സാധിക്കും. ജെൽ ഐസ് ക്യൂബ് ട്രേകളിൽ ഒഴിച്ച് ഫ്രീസ് ചെയ്ത് വെക്കുന്നത് പൊള്ളലുകൾക്കും മറ്റും ഉടനടി ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വിപണിയിൽ ലഭിക്കുന്ന അലോവേര ജെല്ലുകളിൽ പലപ്പോഴും കൃത്രിമ നിറങ്ങളും സുഗന്ധങ്ങളും ചേർക്കാറുണ്ട്. എന്നാൽ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ജെൽ 100% പരിശുദ്ധമാണ്. വിളവെടുക്കുമ്പോൾ ചെടിക്ക് ബലക്ഷയം ഉണ്ടാകാത്ത രീതിയിൽ ഓരോ വശത്തു നിന്നും മാറി മാറി ഇലകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം ഇങ്ങനെ ഗുണകരമായി മാറുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി വലുതാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് കറ്റാർവാഴ കൃഷിയെക്കുറിച്ച്. അതിലേക്ക് വരാം നല്ലൊരു പാഠത്തിന് ശേഷം.

0: ഹരിത ഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കറ്റാർവാഴ കൃഷിയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമുള്ള ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ ഏറെക്കുറെ പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. വളരെ കുറഞ്ഞ ചെലവിൽ അധികം സമയം ചെലവാക്കാതെ ചെയ്യാവുന്നൊരു കൃഷിയാണ് ഇത്. പ്രകൃതി നമുക്ക് നൽകിയ വലിയൊരു വരദാനം കൂടിയാണ് കറ്റാർവാഴ എന്ന് മനസ്സിലാക്കുക. ഇത് വെറുമൊരു ചെടി മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സംരക്ഷകനാണ്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കും തിരക്കുള്ളവർക്കും ഏറ്റവും അനുയോജ്യമായ കൃഷി കൂടിയാണ് കറ്റാർവാഴ. ഒരു ചെറിയ ചട്ടിയിൽ ഒരു കറ്റാർവാഴ നട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഷിക യാത്ര തുടങ്ങാം. ഇത് നൽകുന്ന ശുദ്ധവായുവും ഔഷധ ഗുണവും നിങ്ങളുടെ വീടിന് ഒരു പോസിറ്റീവ് എനർജി നൽകും. വിഷരഹിതമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായിട്ട് നമ്മൾ ഇനി കടകളെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ പച്ചപ്പ് നമുക്ക് മരുന്നും ഭക്ഷണവും നൽകുന്നു. ഹരിതഭൂമിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. കറ്റാർവാഴ കൃഷിയെക്കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹലിയ FM 90.4.

0: ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
1: പിന്നെ നീ ആര്? ദുവാലിപ്പയ?
0: അടബൊമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ. അല്ല, എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
1: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
0: അമ്മേ, കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
1: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
0: അല്ല, ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
1: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
0: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ലേ ഇത്? അല്ല, ദുവാലിപ്പയുടെ കേസ് എന്താ? ആരാ ഈ ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
1: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
0: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെ ഇത് പ്രദർശിപ്പിച്ചേ?
1: ആ, അവിടെയാണ് പ്രശ്നം. ഈ ടിവി ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: The summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.

0: ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എടുക്കണം. കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും ആ ആൾ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുക. അത് മാത്രമല്ല, നമ്മുടെ തമിഴ്നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ, ഒരു മുഖ്യമന്ത്രി ഉണ്ടോ നിങ്ങൾക്ക്, ഞങ്ങൾക്കൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ആശിച്ചുകൊണ്ട്, എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് ചോദിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് പോഡ്, അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് വിളിക്ക്, നമുക്ക് സംസാരിക്കാം. പാട്ടുകളെ കുറിച്ചും പാട്ടുകളൊക്കെ കേൾക്കാം, അങ്ങനെ അടിച്ചു പൊളിക്കാന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ ഇലക്ഷന് ശേഷം നമ്മൾ പിറ്റേ ദിവസം തന്നെ മന്ത്രിസഭാ യോഗം ചേരും, പുതിയ മന്ത്രിസഭ അധികാരം ഏൽക്കും, ഇനി പുതിയ മന്ത്രികളുടെ പേരുകൾ പഠിക്കണം, പുതിയ ചീഫ് മിനിസ്റ്റർ ആരായിരിക്കും എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണല്ലേ. ഇതുപോലെ നമ്മൾ വേറെ എന്തിനെങ്കിലും വേണ്ടി കാത്തിരുന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ അതൊരു രസമുള്ള കാത്തിരിപ്പായിരുന്നു, ഇന്നറിയാം നാളെ അറിയാം മറ്റന്നാൾ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഇതെന്താണെന്നും തീരുമാനിക്കാത്തെ എന്നുള്ളൊരു അവസ്ഥയിലായിട്ടുണ്ട്, ആശങ്കയിലായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ, അതായത് ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്, ആരായിരിക്കും എന്നറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, മുഖ്യമന്ത്രി ആയില്ലേ എന്ന് ചോദിക്കുന്ന അതർ സ്റ്റേറ്റിലുള്ള ഫ്രണ്ട്സിനോടും അതർ സ്റ്റേറ്റിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വേൾഡ് മലയാളി ആന്തം ആണ് നമ്മൾ ഫസ്റ്റ് ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്, ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: Dance or something.

0: ജേക്സ് ബിജോയ് മ്യൂസിക് ചെയ്ത പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? സുനിലാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സുനിലുണ്ട്, അറിയില്ലേ?
1: അറിയാം.
0: ഓക്കെ ഓക്കെ, അപ്പൊ പറയുന്നു, ഏത് പാട്ടാ കേക്കണ്ടേ? വിരുപ്പമില്ലയേ. ഒരു റൊമാന്റിക് സോങ് ആണല്ലേ?
1: അതെ അതെ, മെലഡി
0: മെലഡി, റൊമാന്റിക് മെലഡി ആണ്. ആർക്കാണ് ഈ റൊമാന്റിക് മെലഡി ഡെഡിക്കേറ്റ് ചെയ്യണേ?
1: എന്റെ ഫ്രണ്ട്സിന്.
0: ഫ്രണ്ട്സിന് വേണ്ടിട്ട്? എന്താ ഫ്രണ്ട്സിന്റെ പേര്? ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണേന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് നൈസായിട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞതെന്ന്. പിന്നെ ഫ്രണ്ട്സിന് പാട്ട് വെച്ചു കൊടുത്താ പോരെ, പേരൊക്കെ ചോദിക്കണമെന്നല്ലേ? എന്തായാലും സുനിലിന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് സുനിലാണ്, ഫ്രം പാലക്കാട്. ചോദിച്ച പാട്ട് രാമകൃഷ്ണ എന്ന മൂവിയിലെ പാട്ടാണ്. ഒരു റൊമാന്റിക് മെലഡി സോങ് ആണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടോ ഈ പാട്ട്. മ്യൂസിക് ചെയ്തിട്ടുള്ളത് ദേവയാണ്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്ന സാധന സർഗാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം, വിരുപ്പമില്ലയാ എന്ന പാട്ട്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഒരു അമ്മപ്പാട്ടാണ്. ചില അമ്മപ്പാട്ടുകളില്ലേ നമ്മൾ മലയാള സിനിമയിൽ, ആ പാട്ട് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് വിദ്യയാണ്. ഹായ് ചേച്ചി, എന്റെ അമ്മ രാഖിലേക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട്. അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ എന്തു പറഞ്ഞാലും എന്ന പാട്ട് ചിത്ര ചേച്ചി പാടിയിട്ടുള്ള വേർഷൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ പാട്ടോടെ കേൾക്കാം. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നുണ്ട്. ഒന്നൊരു തമിഴ് സോങ് ആണ്, ഒന്ന് ഒരു കിടലൻ മലയാളം പാട്ട്. രണ്ട് പാട്ടുകൾക്ക് ശേഷം വേഗം തിരിച്ചെത്താം. യു ആർ ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: രാമകൃഷ്ണ എന്ന സിനിമയിലെ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇളയരാജ മ്യൂസിക് ഡയറക്ട് ചെയ്ത് ചിത്രചേച്ചി പാടി അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ എന്തു പറഞ്ഞാലും എന്ന പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 23 മിനിറ്റും 21 സെക്കൻഡും എന്റെ കൂടെ നെക്സ്റ്റ് കോളറും എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
3: ഹലോ അഭിരാമി മോളെ, ഞാൻ അപ്പപ്പുളൂർ മാധവേട്ടനാണ്.
2: നമസ്കാരം മാധവേട്ടാ, പറയൂ ഏത് പാട്ടാ കേക്കണ്ടേ? ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
3: നമുക്ക്
2: ആ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനാണ്. സ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടല്ലേ ഈ പാട്ട്? നമ്മൾ എവിടെ ഇരുന്ന് കേട്ടാലും നമ്മൾ ഏതോ നമ്മൾ പഴയ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്കൊക്കെ എത്തിയ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. അത്രയും നിറയെ സ്നേഹം തോന്നുന്ന ഒരു പാട്ട്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷ് പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് ലിഷികയാണ്. ഹായ് അഹല്യ, ഇത് ലിഷിക. ഇന്ന് എനിക്ക് വേണ്ട പാട്ട് ബിലീവർ എന്ന പാട്ടാണ്. അതൊരു ഇംഗ്ലീഷ് പാട്ടാണ്. വെച്ചു തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെച്ചു തരാമല്ലോ, തീർച്ചയായിട്ടും. സ്നേഹം എന്ന സിനിമയിലെ ആ ഒരു പാട്ടിന് ശേഷം ഇമാജിൻ ഡ്രാഗൺസിന്റെ ബിലീവർ എന്ന പാട്ടും കൂടെ കേട്ട് വാർത്തകൾക്കൊക്കെ ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാടിന്റെ നെഞ്ചിൻ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
2: പിന്നെ നീ ആര്? ദുവാലിപ്പയാ?
1: അടബൊമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ. അല്ല, എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
2: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
1: അമ്മ കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
2: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം.
3: വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. അഞ്ചാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ എൻആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ TVK ഗവൺമെന്റ് വിശ്വാസ വോട്ട് നേടി. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. സ്വർണവിലയിൽ വൻ കുതിപ്പ്. ഇന്ന് മാത്രം പവന് വർദ്ധിച്ചത് 10,200 രൂപ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അഞ്ചാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ എൻആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്നിവാസിലെ ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എൻആർ കോൺഗ്രസിലെ മല്ലാടി കൃഷ്ണറാവു, BJPയിലെ എ നമശിവായും ഇതുവരെ ചടങ്ങിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, പാർട്ടി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് അടക്കം നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് 144 MLA മാരുടെ വിശ്വാസ വോട്ട് നേടി. 107 അംഗങ്ങളാണ് TVKക്ക്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളായിരുന്നു ആവശ്യം. മുതിർന്ന നേതാക്കളുമായി ഏറെ നിർണായകമായ ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയുടെ പേര് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാത്തതിലെ ജനവികാരം AICC നേതൃത്വത്തെ വിശാല യോഗത്തിൽ ഗവൺമെന്റ് കേരള നേതാക്കൾ ഇന്നലെ അറിയിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുതിർന്ന പാർട്ടി നേതാവ് സോണിയാഗാന്ധിയും KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. അതിനാൽ തീരുമാനം വൈകില്ലെന്നാണ് റിപ്പോർട്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയ ശേഷമായിരിക്കും ഇന്ന് അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിനാൽ ഭരണസ്തംഭനം ഉണ്ടാകുമെന്നും മികച്ച വിജയം നേടിയ മുന്നണിക്കെതിരായി ജനവികാരം ഉയർന്നാൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമായിരിക്കുമെന്നും ഘടകകക്ഷി നേതാക്കൾ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന കാര്യം കോൺഗ്രസാണ് തീരുമാനിക്കേണ്ടതെങ്കിലും മുന്നണി നേതാക്കളുടെ അഭിപ്രായങ്ങൾ മാനിക്കണമെന്നാണ് ലീഗ് അടക്കം കക്ഷികളുടെ നിലപാട്. മലപ്പുറം പാണക്കാട് മുസ്ലിം ലീഗ് നേതൃയോഗം പൂർത്തിയായി. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണെന്നും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഹൈക്കമാൻഡിൽ നിന്നും നിലപാട് അറിഞ്ഞ ശേഷം മുസ്ലിം ലീഗിന്റെ തീരുമാനം സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രണ്ട് ദിവസത്തെ CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത്. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ 7-അംഗ വിദ്യാർത്ഥി സംഘത്തിലെ 4 പേരാണ് മിന്നലേറ്റ് മരിച്ചത്. വെള്ളില സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്ധനച്ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറച്ചു. അതേസമയം SPG പ്രോട്ടോക്കോളുകൾ പ്രകാരം എല്ലാ അവശ്യ സുരക്ഷാ ക്രമീകരണങ്ങളും നിലനിർത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറച്ചും പരിസ്ഥിതിക്ക് സുസ്ഥിര ബദലുകൾ സ്വീകരിച്ചും രാജ്യത്തിന് സാമ്പത്തിക ഭദ്രത നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ 7 അഭ്യർത്ഥനകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഇലക്ട്രിക് വാഹനങ്ങൾ വ്യൂഹത്തിൽ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹന വ്യൂഹത്തിന്റെ എണ്ണം പകുതിയായി കുറച്ചു. 1998 മെയ് 13 ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആണവ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ വെളിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പരീക്ഷണങ്ങൾക്ക് ശേഷം ലോകം മുഴുവൻ ഇന്ത്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഒരു ശക്തിക്കും ഇന്ത്യയെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് നാം തെളിയിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കുറ്റകൃത്യ കാര്യങ്ങളിൽ പരസ്പര നിയമസഹായം നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി ഒപ്പുവച്ച കരാർ ഇന്നലെ നേപ്പാളിലെ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി സോബിത ഗൌതമാണ് കരാർ അവതരിപ്പിച്ചത്. ഈ വർഷം ഫെബ്രുവരിയിലാണ് കരാർ ഒപ്പിട്ടത്. ഇരു രാജ്യങ്ങളിലെയും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം, കോടതി വ്യവഹാരം, ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ എന്നിവ നിയമപരമായ മാർഗ്ഗങ്ങളിലൂടെ കൂടുതൽ ഫലപ്രദവും എളുപ്പവുമാക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സോബിത ഗൌതം മന്ത്രിസഭയെ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് 10,200 രൂപ കൂടി 1,23,120 രൂപയായി. 15,390 രൂപയാണ് ഒരു

0: ുമായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാളെ ആരംഭിക്കുന്ന രണ്ട് ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയത്. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തി. രണ്ട് ദിവസത്തെ ബ്രിക്സ് യോഗം നാളെയാണ് ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷനാകും. വിദേശകാര്യമന്ത്രിമാർക്ക് പുറമെ അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുന്ന അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പരസ്പര താൽപര്യ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസ് അന്വേഷിക്കാൻ സിബിഐ സംഘം രാജസ്ഥാനിലെത്തി. രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത രണ്ട് ഡസനോളം ആളുകളെ സിബിഐ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. സിക്കറിലെയും സമീപ പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് ആളുകളെ രാജസ്ഥാൻ പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ സംസ്ഥാനത്ത് എസ്എഫ്ഐ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. കണ്ണൂരും പാലക്കാടും കോഴിക്കോടും പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് പാലക്കാട്ട് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ത്യൻ റഗ്ബി ടീമിൽ ഇടം തേടുന്ന ആദ്യ കേരള വനിതാ കായിക താരമായി മാറിയിരിക്കുകയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ കെ പി ആതിര. തൃശൂർ റഗ്ബി അസോസിയേഷന് കീഴിൽ പരിശീലിക്കുന്ന ആതിര ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിൽ കാസ സെവൻസ് ടൂർണമെന്റിന്റെ ഇന്ത്യൻ ടീമിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ബാസ്കറ്റ്ബോളിൽ പരിശീലനം നേടാനാണ് ആതിര തൃശൂർ വിമല കോളേജിൽ എത്തുന്നത്. ഇവിടെ നിന്നാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച റഗ്ബിയിലേക്കുള്ള വഴി തുറക്കുന്നത്. കോളേജിനായി കാലിക്കറ്റ് സർവകലാശാല ഗെയിംസിൽ സ്വർണം നേടിയ ആതിര പിന്നീട് സർവകലാശാലയ്ക്കായി ദേശീയ സർവകലാശാല മീറ്റിൽ ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരളത്തിനായി കളത്തിലിറങ്ങി. മാസ്റ്റേഴ്സ് ടൂർണമെന്റിനായി പുറത്തെടുത്ത പ്രകടനമാണ് ഒടുവിൽ ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത്. നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ വിദേശ കോച്ച് പോളിന് കീഴിലാണ് ആതിര പരിശീലനം നടത്തുന്നത്. 14-ന് താഷ്കണ്ടിലേക്ക് തിരിക്കും. 16-നും 17-നുമാണ് മത്സരം.
0: ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026-ന്റെ ഭാഗമായി കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ സാഹിത്യ നിരൂപകൻ കെ വി സജയ് സംസാരിച്ചു. കവി പി പി ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. അല്പസമയത്തിനകം പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ ഗായകൻ വി ടി മുരളി സംസാരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗ ശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 5-ാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ എൻആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ ടി വി കെ ഗവൺമെന്റ് വിശ്വാസവോട്ട് നേടി. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. സ്വർണവിലയിൽ വൻ കുതിപ്പ്. ഇന്ന് മാത്രം പവന് വർദ്ധിച്ചത് 10,200 രൂപ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
1: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
0: അമ്മ കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
1: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
0: അല്ല, ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
1: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
0: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ലേ ഇത്? അല്ല, ദുവാലിപ്പട കേസ് എന്താ? ആരാ ഈ ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
1: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
0: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെയാ ഇത് പ്രദർശിപ്പിച്ചേ?
1: അവിടെയാണ് പ്രശ്നം. ഈ TV ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, DIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

0: ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
1: പിന്നെ നീ ആര്? ദുവാലിപ്പയാ?
0: അടബൊമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ.
2: ദുവാലിപ്പ ചിരിച്ചതല്ലേ?

0: അമേരിക്കയിലുള്ള ഒരു പോപ്പ് ബാൻഡാണ് ഇമാജിൻ ഡ്രാഗൺ. ഇമാജിൻ ഡ്രാഗൺസിന്റെ ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ബിലീവർ എന്ന പാട്ട്. ഈ പാട്ട് ചോദിച്ചിരുന്നത് ലിഷിക കുട്ടിയാണ്. സോ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം 12 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട്, 23 സെക്കൻഡും. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണിത്?
1: നമസ്കാരം,
0: ജനാർദ്ദനൻ ചേട്ടനാണ് കോടിയേരി
1: നിന്നല്ലേ?
0: അഭിരാമിയാണ്. പാട്ട് പറയൂ, ഏത് പാട്ടാണ് വേണ്ടതെന്ന്?
1: മാനവ ഹൃദയത്തിൻ നൊമ്പക മറിയാതെ.
0: ഓക്കെ,
1: ഒരു
0: ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഇതൊരു സാഡ് സോങ് ആണോ, വിഷമം വരുന്ന പാട്ടാ ഇത്? നമുക്ക് സങ്കടം വരുന്ന പാട്ടാണോ കേൾക്കുമ്പോ? കുറച്ച് സങ്കടം വരും, സങ്കടം മാറുകയും ചെയ്യൂല്ലേ? ഓക്കെ ഓക്കെ ചേട്ടാ, എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ജനാർദ്ദനൻ ചേട്ടനാണ്, കോടിയേരിയിൽ നിന്ന് ചേട്ടൻ ചോദിച്ച പാട്ട് മാനവ ഹൃദയത്തിൻ നൊമ്പരം അറിയാതെ എന്ന പാട്ടാണ്. മാനവ ഹൃദയത്തിൻ നൊമ്പരം അറിയാതെ മാനവും ഭൂമിയും പുഞ്ചിരിച്ചു, മറ്റൊരു പുലരി വന്നുദിച്ചു എന്ന പാട്ടാണ്. അറ്റ് ദ സെയിം ടൈം ഒരു നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു ഈണൊക്കെ ആണെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള ലൈൻസ് ആണ് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത്. ഭാസ്കരൻ മാസ്റ്ററിന്റെ വരികൾക്ക് ജെറി അമൽദേവ് മ്യൂസിക് ചെയ്ത് ദാസേട്ടൻ പാടിയ കാട്ടുപോത്ത് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. 1981 റിലീസ് ചെയ്ത പാട്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ഹരിദാസേട്ടനാണ്. ഹരിദാസേട്ടൻ പറഞ്ഞ പാട്ട് കുഞ്ഞിക്കവിൽ മേഘമേ എന്ന പാട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടുകൂടെ കേൾക്കാം. ആശാൻ എന്ന മൂവിയിലെ പാട്ടാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ആ പാട്ടിറങ്ങുകയും എല്ലാവരുടെയും മനസ്സിലേക്ക് കുടിയേറുകയും ചെയ്തു. ആക്ച്വലി ആ ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ ഇന്ദ്രൻ സേട്ടനെ കുറിച്ചിട്ടാണ് ആ പാട്ടിലെ വരികളിലും. ആ പാട്ട് മുഴുവനും ഇന്ദ്രൻ സേട്ടന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. സോ കുഞ്ഞിക്കവിൽ മേഘമേ എന്ന പാട്ടും ആ സിനിമയും ആശാൻ എന്ന സിനിമയും ഒരു ട്രിബ്യൂട്ട് ടു ദി ആക്ടർ ഇന്ദ്രൻസ്, അങ്ങനെയാണ്. വിനായക് ശശികുമാർ വരികൾ എഴുതിയ പാട്ട്, ജോൺ പോൾ ജോർജ് മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ള പാട്ട്, സൂരജ് സന്തോഷിന്റെ ശബ്ദത്തിൽ ആ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112-04923225000.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.

0: നേരെ ഒന്ന് ക്ലോക്കിലേക്ക് നോക്കിയാൽ സമയം 1 മണിയായിട്ടുണ്ടാകും. കൃത്യമാണ്, 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: ഹലോ, നമസ്കാരം.
0: നാഗരാജൻ ചേട്ടനാണ് ചിറ്റൂർ നിന്ന്. ചേട്ടാ, കൊറേ നാളായില്ലേ സംസാരിച്ചിട്ട്. എവിടെയാണ്? അന്വേഷിക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ സുഖാണോന്ന്.
1: അതുകൊണ്ടാണ്.
0: അതുകൊണ്ടാണല്ലേ. എപ്പടി ഇരിക്കുന്നീങ്ക? സൗഖ്യമായിരിക്ക, സന്തോഷമായിരിക്ക?
1: നല്ല ഇരിക്ക്.
0: ഇന്നേക്ക് എന്ത് സോങ് വേണോ?
1: തമിഴ്
0: പേസ
1: തെറിയാതെ
0: ரொம்ப നാളായി ട്രൈ பண்ணிட்டு இருக்கு. ஆனா ஒரு வாத்தி போலும் பேச முடியாது.
1: ஒரு வார்த்தையும் பேச முடியல.
0: பேச முடியலே.
1: அப்பனால பேச முடியாது.
0: அதே அதே அதே. എന്തായാലും മലയാളത്തിൽ പറയേ. ഇത് പാട്ട വേണ്ടേ?
1: എനിക്ക് നരൻ എന്ന സിനിമയിലെ വേൽമുഖ.
0: വേൽമുരുക ഹരോഹര എന്ന പാട്ടല്ലേ? നമുക്ക് ആ പാട്ട് കേൾക്കാം. കേട്ടോ, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ? എല്ലാവർക്കും വേണ്ടി ആ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് നാഗരാജ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ ചോദിച്ച പാട്ട് ദീപക് ദേവിന്റെ ഒരു കിടിലൻ സോങ് ആണ്. നരൻ എന്ന സിനിമയിലെ വേൽമുരുക എന്ന പാട്ട് എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ ഒരു ഫാസ്റ്റ് പേസ് സോങ്. എം ജി ശ്രീകുമാർ ലാലേട്ടിന് വേണ്ടി ചെയ്തിട്ടുള്ള ഫാസ്റ്റ് പേസ് സോങ്സ് ഒരു വല്ലാത്ത വൈബാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. നിഷ ചേച്ചിയുടെ മെസ്സേജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി. രാജഹംസം എന്ന സിനിമയിലെ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിഷ. ഇതാണ് മെസ്സേജ്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വെച്ചു തരാം. ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിൽ അനൂപ് ചന്ദ്രൻ എന്ന നടൻ ഈ ഒരു പാട്ട് പാടുന്നുണ്ടല്ലോ, അന്ന് നിന്നാത്മാവ് എന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് പാടുന്ന ആ ഒരു രംഗമാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. എന്തായാലും നമുക്ക് 2 പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. യു ആർ ഓൺ ഇൻസ്റ്റന്റ് പാട്ട്, ഓൺലി ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നല്ല മനോഹരമായൊരു പ്രണയഗാനം കേട്ടിട്ട്, നഷ്ട പ്രണയഗാനം കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വയലാർ ദേവരാജൻ കോമ്പിനേഷനിൽ ദാസേട്ടൻ പാടിയ രാജഹംസം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. നിശചേച്ചിയായിരുന്നു ആ ഒരു പാട്ട് ചോദിച്ചിരുന്നത്. സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: നമസ്കാരം,
0: ഇതാരാണ്? ജ്യോതിഷേട്ടാ, ഏത് പാട്ടാ വേണ്ടേ പറയൂ. ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ? എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ചക്കരപ്പന്തലിൽ തേന്മഴ ചുരിയും എന്ന പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ള പാട്ട്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ട് റോക്ക് ആൻഡ് റോൾ എന്ന സിനിമയിലെ പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്: ചേച്ചി, സോങ് രാവേറെയായി പോവേ റോക്ക് ആൻഡ് റോൾ. ആലത്തൂർ നിന്ന് ആഷമോളാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആഷമോളുടെ ഫേവറേറ്റ് സോങ് നമുക്ക് കേൾക്കാം ഇപ്പോ ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ദാ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ.
1: തല്ലശ്ശേരിയിൽ നിന്നും പറന്നു വരും ബാലൻ ചേട്ടാ.
0: ബാലൻ ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
1: എനിക്ക് നീര എന്ന തമിഴ് മൂവിയിലെ തിലകം, നല്ല റോട്ടിലകം, പിന്നാടും പാട്ടാണ് വേണ്ടത്. ഈ ഒരു പാട്ട് ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച തൃമൂർത്തി അനിലിനും
0: നല്ലൊരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. മീര എന്ന സിനിമയില് ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പുതു റൂട്ടില് താൻ എന്ന പാട്ട് നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് സത്യനാരായണൻ ചേട്ടന്റെ മെസ്സേജ് ആണ്, പുതുശ്ശേരിയിൽ നിന്ന്. നമസ്തേ അഹല്യ, ഇൻസ്റ്റന്റ് ഗാനം പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഫിലിം ഗുരുജി ഒരു വാക്ക് എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സസ്നേഹം സത്യനാരായണൻ പുതുശ്ശേരി, ഇതാണ് മെസ്സേജ്. നല്ലൊരു പാട്ടാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന് പറയുന്ന ആ പാട്ട്. ഗുരുജി ഒരു വാക്ക് എന്ന സിനിമയിലെ ആ പാട്ടും ഒപ്പം മീര എന്ന സിനിമയിലെ പാട്ടും വരുന്നു ബാക്ക് ടു ബാക്ക് ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: ഓക്കെ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ നല്ല രണ്ട് പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വിളിക്കാം. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8281509000. എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, നമസ്കാരം. ആരാണിത്? എലപ്പുള്ളി. ഇന്ന് മുത്തുവാണ്. മുത്തു എന്ന പേരുള്ള രജനീകാന്തിന്റെ ഒരു സിനിമയില്ലേ? മുത്തു എന്ന പേരുള്ള രജനീകാന്തിന്റെ ഒരു സിനിമയില്ലേ? അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേട്ടൻ കണ്ടിട്ടില്ലേ അത്?
3: പിന്നെ
2: കണ്ടിട്ടുണ്ടോ? മുത്തുവിലെ ഒരു പാട്ട് പറയൂന്ന. അതൊന്നുമില്ല അല്ലേ? തുലാഭാരം എന്ന സിനിമയിലെ ഒരു പാട്ട് വെച്ച് തന്നാ മതി. ഏത് പാട്ടാ വേണ്ടേ?
3: തുലാഭാരം
2: അവാർഡ് പടമാണ് തുലാഭാരം അല്ലേ? തുലാഭാരത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? ദാസേട്ടൻ പാടിയിട്ടുള്ള
3: പാട്ടല്ലേ?
2: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചാൽ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് മുത്തു ചേട്ടനാണ്, എലപ്പുള്ളിയിൽ നിന്ന്. മുത്തു എന്ന പേരിൽ ഒരു കിട്ടലൻ സിനിമയുണ്ട്, രജനീകാന്തിന്റെ സിനിമ. അതില് കുറെ നല്ല പാട്ടുകളുണ്ട്. ഒരുവൻ ഒരുവൻ മുതലാളി, പിന്നെ തില്ലാന തില്ലാന, ആ പാട്ടൊക്കെ ആ സിനിമയിലെ പാട്ടാണ്. മുത്തു എന്ന ഫിലിമിലെ പാട്ടാണ്. അപ്പൊ ആ സിനിമയിലെ പാട്ടല്ല ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്, തുലാഭാരം എന്ന സിനിമയില് ദാസേട്ടൻ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചേക്കണേ. നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനു മുന്നേ നമ്മൾ വേറെ രണ്ട് പാട്ടുകളിലേക്ക് കൂടെ പോവാണേ. അതിൽ ആദ്യത്തെ പാട്ട് ചോദിച്ചിട്ടുള്ളത് രേഖ ചേച്ചിയാണ്. ഹായ് അഹല്യ, ഞാൻ കിനാശ്ശേരിയിൽ നിന്ന്. രേഖ മോഹൻദാസ് ആണ്. ഒരു പാട്ട് വേണം, തമിഴ് ട്രാക്കാണ്. വിജയുടെ സോങ് ആണ് വേണ്ടത്. മിൻസാര കണ്ണ എന്ന മൂവിയിൽ നിന്ന് ഊതാ ഊതാ ഊതാ പൂതും കാട്ട് എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരാമോ? വെച്ച് തരാലോ, അതാണ് മെസ്സേജ്. ഹരിഹരനും ഹരിണിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണത്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം ഒരു പാട്ടുകൂടെ വരുന്നുണ്ട്. പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുള്ളത് നാരായണൻ ഫ്രം കോട്ടയം. മെസ്സേജ് ഇങ്ങനെയാണ്, അനുരാഗ വിലോചൻ ലായി എന്ന പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നാരായണൻ ഫ്രം കോട്ടയം അയച്ചിട്ടുള്ള ഈ ഒരു പാട്ട് നമുക്ക് ഒന്നിച്ച് കേൾക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. ഒപ്പം വരുന്നു തുലാഭാരം എന്ന സിനിമയിലെ പാട്ടും. മൂന്ന് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വേഗം തിരിച്ചെത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. ഓക്കേ, വെൽക്കം ബാക്ക് മൈ ഡിയേഴ്സ്. നമ്മൾ എന്തായാലും തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം എത്രയായിരുന്നു? 1 മണി കഴിഞ്ഞ് 50 മിനിറ്റും 33 സെക്കൻഡും ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ അല്ല, ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? സുമി ചേച്ചി. ഹായ്, എന്താണ് വിശേഷം? അടിപൊളിയല്ലേ? ആഹാ, പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് പോയോ? എന്തേ ലേറ്റ് ആയി? സാധാരണ ആദ്യം എടുക്കുന്ന കോളാണല്ലോ. വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ്. സാറില്ല, അപ്പൊ പറയൂ, ഇന്ന് ഏത് പാട്ടാ? നമുക്ക് ലാസ്റ്റിലെ പാട്ട് തകർക്കാം അല്ലേ? ആരോ പാടുന്നു ദൂരെ എന്ന പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആർക്കാണ് ഡെഡിക്കേഷൻ? എല്ലാവർക്കും വേണ്ടിട്ടല്ലേ. സുമി ചേച്ചിയുടെ ഫ്രണ്ട്സിന് വേണ്ടി നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് സുമി ചേച്ചിയാണ്. അപ്പൊ ചേച്ചി ചോദിച്ച പാട്ട് ആരോ പാടുന്നു ദൂരെ എന്ന പാട്ടാണ്. കഥ തുടരുന്നു എന്ന സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ്, ആസിഫലി മംതയിലെ. അത് കാണുമ്പോഴത്തേക്കും നമുക്കും പ്രണയിച്ചു പോകാനായിട്ട് തോന്നും. ആ പാട്ട് കാണുമ്പോഴും കേൾക്കുമ്പോഴും നല്ല രസമുള്ള വരികളാണ്. വയലാർ ശരചന്ദ്രവർമ്മ എഴുതിയിട്ടുള്ള വരികളാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം വരുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് അതുല്യയാണ്. കൂലി എന്ന ഫിലിമിലെ മോണിക്ക എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പരിപാടി അവസാനിപ്പിക്കുമ്പോൾ കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂലി എന്ന മൂവിയിലെ മോണിക്ക എന്ന പാട്ട്, സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ പാട്ട്. അപ്പൊ നമുക്ക് ആ പാട്ടുകൂടെ കേൾക്കാം. ഈ രണ്ട് പാട്ടുകളോടൊപ്പം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇത്രയും സമയം കൂടി ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: drive.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
0: Kia. Movement that inspires.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
4: ശ്രോതാക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ പലപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടാറുള്ള ഫേവറേറ്റ് ട്രാക്സ് ഉൾക്കൊള്ളിക്കാറുണ്ട്. അതുപോലെ ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു വിന്റേജ് വിജയ് ഹിറ്റ്സ്. ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ 90s നിറഞ്ഞു നിന്നിരുന്ന പാട്ടുകളാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്. അതിലാദ്യം വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ഇൻ തമിഴ് സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ടിലേക്കാണ്. 10 times നമ്മൾ കേട്ട് കഴിഞ്ഞാലും നമുക്ക് യാതൊരുവിധ ബോറടി തോന്നാത്ത, അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് എത്ര തവണ കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാനായിട്ട് നമ്മളെ കുതിപ്പിക്കുന്ന എന്തോ ഒരു മാജിക്കുള്ള ഒരു പാട്ടിലേക്കാണ്. ആദ്യം 2001 16 years ഇടവേളയ്ക്ക് ശേഷം രവി എന്ന സംവിധായകൻ ഡയറക്ട് ചെയ്ത ഒരു സിനിമ ഷാജഹാൻ എന്ന സിനിമയാണ്. തമിഴിലും തെലുങ്കുവിലും സംഗീത സംവിധായകനായി നിന്ന് ആന്ധ്രാപ്രദേശുകാരൻ മണി ശർമ്മയാണ് ആ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ ഒരുക്കിയത്. വൈരമുത്തുവിന്റെ വരികൾ ഉണ്ണിമേനോന്റെ ശബ്ദത്തിൽ ഷാജഹാൻ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് പോകുന്നത്. ഈ പാട്ട് ദ ഗോസ്റ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. ആ മൂവിയുടെ തീം മ്യൂസിക്കിൽ നിന്നാണ് ഈ ഒരു വിന്റേജ് വിജയ് ഹിറ്റ് പിറന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ആദ്യത്തെ ഗാനം.

ഷാജഹാൻ എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാതെ പോവരുതാത്ത ഒരു പാട്ടുണ്ട്. ഈ പാട്ട് കൂടെ കേൾക്കാതെ മുന്നോട്ട് പോവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെയൊരു ഗാനത്തിലേക്കാണ് ഇനി

മൂവീസിൽ നിന്ന് എടുത്തിട്ടുള്ള ഫീൽ ഗുഡ് സോങ്സ് ആണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുള്ളാത മനവും തുള്ളും, എപ്പോൾ കേട്ടാലും അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് ആ സിനിമയിലെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത്, ആ സിനിമ കാണുന്ന സമയത്ത് കണ്ണു നിറഞ്ഞ് പോകുന്ന ഒരു സിനിമയാണ് അതുപോലെ ഒരു സിനിമ. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ അഴാമലിരിക്ക മുടിയാതെ എന്നുള്ളതാണ്. 1999 എഴിൽ എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിരുന്നു ഈ ഒരു സിനിമ. ആദ്യ സിനിമയാണ്. വിജയ് കുട്ടി എന്ന ഒരു കഥാപാത്രമായിട്ട്, സിമ്രാൻ റുക്കു എന്ന കഥാപാത്രമായിട്ട് വന്ന വിജയ്, സിമ്രാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ആ കാലത്തെ ഒരു ഫേവറേറ്റ് ഹിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ഒരുപാട് സിനിമകൾ വിജയ് സിമ്രാൻ കോംബോയിൽ വന്നിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് തുള്ളാത മനവും തുള്ളും എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി എസ് എ രാജ്കുമാർ കമ്പോസ് ചെയ്ത് വൈരമുത്തു വരികളെഴുതി ഹരിഹരൻ പാടിയ പാട്ടിലേക്കാണ് ഇനി.

അതേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കീരവാണി എന്ന രാഗത്തിൽ എസ് എ രാജ്കുമാർ, വൈരമുത്തു വരികൾ, ചിത്രചേച്ചി പാടിയൊരു പാട്ടാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. വിന്റേജ് വിജയ് ഹിറ്റ്സ്.

പാടിക്കെത്തിയ ഒരു വിജയ് പടമാണ് യൂത്ത് എന്ന പടം. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ മണിശർമ്മയാണ്. ഹരീഷ് രാഘവേന്ദ്ര പാടിയ വൈരമുത്തു വരികൾ എഴുതിയ വിന്റേജ് വിജയ് ഹിറ്റിലേക്കാണ് ഇനി

ഹരിഹരനും ഭവതാരിണിയും ചേർന്ന് പാടിയ ഇളയരാജ സംഗീതം പകർന്ന മറ്റൊരു വിജയ് സോങ് എന്ന് പറയുമ്പോൾ അത് ഏത് സിനിമയിലെ പാട്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാസിലിന്റെ അനിയത്തിപ്രാവിന്റെ റീമേക്കാണ് കാതലുക്ക് മര്യാദ എന്ന സിനിമ. ഇവിടെ കുഞ്ചാക്കോ ബോബൻ ശാലിനിയാണെങ്കിൽ കാതലുക്ക് മര്യാദ എന്ന സിനിമയില് വിജയ് ശാലിനി ആയിരുന്നു കോമ്പിനേഷൻ. പളനി ഭാരതി വരികൾ എഴുതിയ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ഇളയരാജയുടെ മകൾ പ്രിയ ഗായിക ഭവതാരിണിയും ചേർന്ന് പാടിയ ഹരിഹരനും ഭവതാരിണിയും ആലപിച്ച ഒരു ഡ്യുവറ്റ് സോങ്ങിലേക്കാണ് ഇനി

ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിന്റേജ് വിജയ് ഹിറ്റ് സോങ്സ് ആണ്. ഇന്ന് വിജയ് ചിത്രങ്ങളിൽ എന്നെന്നും പ്രിയപ്പെട്ട ഒരു ഗാനത്തിലേക്കാണ്. 99 റിലീസ് ചെയ്ത മിൻസാര കണ്ണ എന്ന സിനിമയിലെ പാട്ടാണ് വാലിയുടെ വരികൾ. ദേവ മ്യൂസിക് കമ്പോസ് ചെയ്ത ഈ ഒരു പാട്ടിന് സോളോ വേർഷനും അതുപോലെ ഡ്യുവറ്റ് വേർഷനും ഉണ്ട്. സുജാത ചേച്ചിയും ഹരിഹരനും ചേർന്ന് പാടിയ ആ ഒരു വേർഷനാണ് സെമ്മ ബ്യൂട്ടിഫുൾ. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

പഴയ പാട്ടുകൾ, തൊണ്ണൂറുകളിലെയും 2000 ആ ഒരു പീരീഡിലെ പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ സുപ്രീം ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് വിജയ് സിമ്രാൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പാട്ട്. കെ സെൽവഭാരതി ഇവർ രണ്ടുപേരെയും നായിക നായകന്മാരാക്കി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് പ്രിയമാനവളി എന്ന സിനിമ. ഹരിഹരൻ, മഹാലക്ഷ്മി അയ്യർ ഈ സിനിമയ്ക്ക് വേണ്ടി പാടിയ ഇവരുടെ രണ്ടുപേരുടെയും പാട്ടുകൾ, രണ്ട് പാട്ടുകൾ ഉണ്ടാവും ഈ സിനിമയിൽ, രണ്ടുപേരും ഡ്യുവറ്റ് പാടിയിട്ടുള്ള രണ്ട് പാട്ടുകൾ. ആ ചിത്രത്തിലെ അങ്ങനെ ഒരു പാട്ടിലേക്കാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. വാലി എസ് എ രാജ്കുമാറിന്റേതാണ് ഈണം.

1998 ഇറങ്ങിയ മറ്റൊരു തമിഴ് വിജയ് ഹിറ്റ് സിനിമയാണ് നിലാവേവ എന്ന സിനിമ. ഈ സിനിമയുടെ ഹൈലൈറ്റ് വിദ്യാജിയുടെ മ്യൂസിക് തന്നെയായിരുന്നു. വൈരമുത്തുവിന്റെ വരികൾക്കാണ് വിദ്യാജി സംഗീതം പകർന്നത്. ഹരിഹരനും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ മറ്റൊരു വിന്റേജ്

1999 വിജയ്, രംഭ എന്നിവർ ചേർന്ന് അഭിനയിച്ച ഒരു സിനിമ പുറത്തിറങ്ങുകയാണ്. ഈ ഒരു കോമ്പിനേഷനും വിജയും രംഭയും ഒരു ഓസം പെയർ ആയിരുന്നു ആ സമയത്ത് തമിഴ് സിനിമകളിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നെത്തിയ ഒരു റൊമാന്റിക് സിനിമയാണ് ഇൻ രണ്ടും കാതൽ എന്ന സിനിമ. എസ് എ രാജ്കുമാർ സംഗീതം പകർന്ന 6 പാട്ടുകൾ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ആ 6 പാട്ടുകൾക്കും വെവ്വേറെ ലിറിസിസ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പളനി ഭാരതി, വൈരമുത്തു, അരുവമതി, പൊന്നീൻ സെൽവൻ, പിറൈ സുധൻ എന്നിങ്ങനെ തമിഴിലെ പ്രഗത്ഭരായ കവികൾ വരികൾ എഴുതിയ 6 പാട്ടുകളുമായി എത്തിയ സിനിമയാണ് ഇൻ രണ്ടും കാതൽ എന്ന സിനിമ. അതിൽ പളനി ഭാരതി വരികൾ എഴുതി, എസ് എ രാജ്കുമാർ ആ വരികൾക്ക് ഈണം കൊടുത്ത്, എസ് പി ബിയും അനുരാധ ശ്രീരാമും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

വിജയ് ഹിറ്റ്സാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേട്ട് കേട്ട് നമ്മൾ വരുന്നത്. എല്ലാ പാട്ടുകളും, ഇതുവരെ കേട്ട് വന്ന എല്ലാ പാട്ടുകളും എനിക്കേറെ ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വിന്റേജ് വിജയ് ഹിറ്റ്സിന്റെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും അതും അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഗാനങ്ങളിൽ നിന്നും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനത്തിലേക്ക് പോവുകയാണ്. വിദ്യാസാഗറിന്റേതാണ് ഈണം അറിവുമതി. വരികൾ എഴുതി തിരുമല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം, സുജാത ചേച്ചി എന്നിവർ ചേർന്ന് പാടിയ വിന്റേജ് വിജയ് ഹിറ്റ്സിൽ സുപ്രീമസിയിൽ നിൽക്കുന്ന ഒരു പാട്ടിലേക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ പാട്ടിന്റെ ഈണം. ഒപ്പം എസ് പി ബിയും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു കോംബോ കൂടെ ഭയങ്കര രസമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ള ഒരു മ്യൂസിക് കൂടിയാണിത്. നമുക്ക് ആ ഒരു പാട്ട് എൻജോയ് ചെയ്യാം. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ അവസാന ഗാനമായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് അഖിലയെഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: and without break with Ahalya FM 90.4 கேட்டு கேட்டு கூட்டு கூட
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് 90.4. അഹല്യ എഫ് ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് .com കേട്ട് കേട്ട്.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
0: Dr. Ahalya, let's talk about health.
2: നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണത്തെ കുറിച്ചാണ് കേട്ടോ. എന്താണെന്നല്ലേ, പാല്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ നമുക്ക് നിർബന്ധമാണ് അല്ലേ. ചായയിലും കാപ്പിയിലുമാണ് നമ്മുടെ ഒരു ദിവസം തന്നെ തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പാല് നമ്മുടെ ലൈഫിനോട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ശരിയല്ലേ. കുട്ടികൾക്ക് കരുത്ത് കിട്ടാനായിട്ട്, സ്ട്രെങ്ത് കിട്ടാനായിട്ടും, മുതിർന്നവർക്ക് ആരോഗ്യം നിലനിർത്താനായിട്ടും പാല് അത്യാവശ്യമാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്, ശരിയല്ലേ. പക്ഷെ ഇന്ന് എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. നമ്മൾ കുടിക്കുന്ന ഈ പാല് എത്രത്തോളം സേഫാണ്, എത്രത്തോളം സുരക്ഷിതമാണ്? പണ്ട് കാലത്ത് വീട്ടിൽ പശു ഉള്ളപ്പോൾ കിട്ടിയിരുന്ന ആ ശുദ്ധമായ പാലിന്റെ ഗുണം ഇന്ന് കിട്ടുന്നുണ്ടോ? ഇന്ന് നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് കടകളിൽ കിട്ടുന്ന പാക്കറ്റ് പാലുകളെയാണ് അല്ലെ. പല പേരുകളിൽ കിട്ടുന്ന പാക്കറ്റ് പാലുകളെയാണ്. പശുവിൻ പാലിന് പകരം വെക്കാനായിട്ട് പാക്കറ്റ് പാലിന് കഴിയുമോ? അതോ പാക്കറ്റ് പാലിൽ നമ്മൾ പേടിക്കേണ്ട എന്തെങ്കിലും ഉണ്ടാകുമോ? അതൊക്കെ പലരുടെയും സംശയമാണ്. പാലിനെ സമ്പൂർണ്ണ ആഹാരമെന്നാണ് നമ്മൾ വിളിക്കുന്നത്. കാൽസ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, B12 തുടങ്ങി ശരീരത്തിന് വേണ്ട ഒട്ടുമിക്ക ഘടകങ്ങളും ഇതിലുണ്ട്. എന്നാൽ ഈ ഘടകങ്ങൾ പാക്കറ്റ് പാലിലും പശുവിൻ പാലിലും ഒരേ അളവിലാണോ അടങ്ങിയിരിക്കുന്നത്? ആ ഒരു സംശയം നിങ്ങൾക്കില്ലേ? ഉണ്ടാകും. ഇതിനെക്കുറിച്ചെല്ലാം നമുക്കിന്ന് വിശദമായിട്ട് സംസാരിക്കാം. പാലിന്റെ ഗുണവും ആരോഗ്യവും വിശകലനം ചെയ്യുന്ന ഇന്നത്തെ ഡോക്ടർ അഹല്യയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ വീട്ടിൽ പാക്കറ്റ് പാലാണോ അതോ പശുവൻ പാൽ, നേരിട്ട് പശു കറന്നെടുത്ത പാലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്താണെങ്കിലും തീർച്ചയായിട്ടും ഡോക്ടർ അഹല്യ മുഴുവൻ കേൾക്കണം. രണ്ടിനും ദോഷങ്ങളും ഗുണമൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഡോക്ടർ.

0: Let's talk about health.
1: പശുവിൻ പാലിന്റെ ഗുണത്തെ കുറിച്ച് ആദ്യം പറയാം. നമുക്ക് ആദ്യം നേരിട്ട് കിട്ടുന്ന പശുവിൻ പാലിനെ കുറിച്ച്, ഫ്രഷ് റോ മിൽക്കിനെ കുറിച്ച് സംസാരിക്കാം. തൊഴുത്തിൽ നിന്ന് കറന്നെടുക്കുന്ന പാലില് സ്വാഭാവികമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കൊഴുപ്പും വിറ്റാമിനുകളും അതിന്റെ തനിമയോടെ തന്നെ അടങ്ങിയിട്ടുണ്ട്. പശുവിന് നൽകുന്ന ആഹാരം അനുസരിച്ച് പാലിന്റെ ഗുണവും മാറും. പുല്ലും വൈക്കോലും തിന്നുന്ന പശുവിന്റെ പാലിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ കൂടുതലായിരിക്കും. നേരിട്ട് വാങ്ങുന്ന പാലിന്റെ ഏറ്റവും വലിയ ഗുണം അതിൽ പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നില്ല എന്നതാണ്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്, ശുചിത്വം. പശുവിനെ കറക്കുന്ന രീതി മുതൽ പാത്രം കഴുകുന്നത് വരെ വൃത്തിയായിട്ടില്ല എങ്കിൽ പാലിലൂടെ ബാക്ടീരിയകൾ ശരീരത്തിൽ എത്താനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ട് വാങ്ങുന്ന പാൽ നന്നായി തിളപ്പിച്ച് വേണം ഉപയോഗിക്കാൻ. പലർക്കും ഒരു സംശയമുണ്ട്, പശുവിൻ പാൽ കുടിച്ചു കഴിഞ്ഞാൽ തടി കൂടുവോ എന്ന്. പാലിന്റെ പാട കളയാതെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലെത്തും. എന്നാൽ വളരുന്ന കുട്ടികൾക്ക് ഈ കൊഴുപ്പ് അത്യാവശ്യമാണ്. മുതിർന്നവർക്ക് പാട നീക്കം ചെയ്ത പാല് ഉപയോഗിക്കാം. പണ്ട് കാലത്ത് കറന്ന പാല് ഉച്ചവരെ കേടുകൂടാതെ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പലയിടത്തും പശുക്കൾക്ക് നൽകുന്ന ഇഞ്ചക്ഷനുകളും ആന്റിബയോട്ടിക്കുകളും പാലിന്റെ ഗുണത്തെ ബാധിക്കുന്നുണ്ടോ എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ പശുവിൻ പാലിനെ കുറിച്ച് ഏറെക്കുറെ മനസ്സിലായില്ലേ? അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, എങ്ങനെ കുടിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി പാക്കറ്റ് പാലിനെ കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: നിങ്ങളുടെ വീട്ടിലെ പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കണം കേട്ടോ. ഇന്ന് പാക്കറ്റ് പാലില്ലാതെ നമ്മുടെ അടുക്കളകൾ മുന്നോട്ട് പോകില്ല, ശരിയല്ലേ? എന്താണ് ഈ പാക്കറ്റ് പാലിൽ സംഭവിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് ഇതിൽ ഒരുപാട് രാസവസ്തുക്കളൊക്കെ ചേർക്കുന്നുണ്ട് എന്നാണ്. എന്നാൽ ശരിക്കും നടക്കുന്നത് പാസ്ചറൈസേഷൻ എന്ന പ്രക്രിയയാണ്. പാലിനെ പെട്ടെന്ന് ഉയർന്ന താപനിലയിൽ ചൂടാക്കി ഉടൻ തന്നെ തണുപ്പിക്കുന്നു. ഇത് പാലിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കാനും പാൽ കൂടുതൽ സമയം കേടാകാതെ ഇരിക്കാനും സഹായിക്കുന്നു. പാക്കറ്റ് പാലിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള കൊഴുപ്പനുസരിച്ച് പാല് തിരഞ്ഞെടുക്കാം. ഹോമോജനൈസ്ഡ് ചെയ്ത പാലായതുകൊണ്ട് ഇതിൽ കൊഴുപ്പ് പാലിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇരിക്കും. മിൽമ പോലെയുള്ള സഹകരണ സംഘങ്ങൾ വഴി കിട്ടുന്ന പാല് കർഷകരിൽ നിന്ന് ശേഖരിച്ച് ഗുണനിലവാരം പരിശോധിച്ച ശേഷമാണ് വിപണിയിൽ എത്തുന്നത്. പക്ഷെ ചില ദോഷവശങ്ങളും പറയാതിരിക്കാൻ പറ്റില്ല. പാക്കറ്റ് പാല് ദീർഘകാലം കേടാകാതിരിക്കാനായിട്ട് ചില കമ്പനികളെങ്കിലും ചില രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ടോ എന്നൊരു ഭയം ജനങ്ങൾക്കുണ്ട്. കൂടാതെ പാക്കറ്റ് പാലിലെ പ്ലാസ്റ്റിക് കവറുകൾ പരിസ്ഥിതിക്കും അതുപോലെ ചൂടുള്ള പാലിന് അത്ര നല്ലതുമല്ല. പാൽ കൂടുതൽ വെള്ളം ചേർത്തതാണോ എന്നും പലപ്പോഴും പരിശോധിക്കപ്പെടാറില്ല. പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ എക്സ്പയറി ഡേറ്റ് ആണ്. അതുപോലെ തന്നെ പാക്കറ്റ് പാൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും രുചി വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ, രുചി വ്യത്യാസം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം.

0: അഹല്യ. Let's talk about health.
1: പാക്കറ്റ് പാലിനെ കുറിച്ചും അതുപോലെ തന്നെ പശുവിൻ പാക്കറ്റ് പാലിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്. അവസാനമായിട്ട്, ഏതാണ് നല്ലത്, പശുവിൻ പാലാണോ അതോ പാക്കറ്റ് പാലാണോ? ഉത്തരം ലളിതമാണ് കേട്ടോ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിൽ നിന്ന് നേരിട്ട് ശുദ്ധമായ പശുവിൻ പാൽ കിട്ടുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമം. കാരണം അതിലെ പോഷകങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ നഗരങ്ങളിൽ താമസിക്കുന്നവർക്കും വിശ്വസനീയമായിട്ടുള്ള സ്രോതസ് ഇല്ലാത്തവർക്കും ഗുണനിലവാരമുള്ള പാക്കറ്റ് പാല് തിരഞ്ഞെടുക്കാം. ഇനി പാല് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. ലാക്ടോസ് ഇൻടോളറൻസ്, ചിലർക്ക് പാല് കുടിച്ചു കഴിഞ്ഞാൽ വയറുവീർക്കൽ ഉണ്ടാവും, ഗ്യാസ് വരും. ഇത്തരക്കാര് പാൽ ഒഴിവാക്കി തൈരോ മോരോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ തിളപ്പിക്കൽ, പാക്കറ്റ് പാലായാലും നേരിട്ടുള്ള പാലായാലും നന്നായിട്ട് തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ പാല് ഇളക്കി കൊടുക്കുന്നത് പാടകെട്ടാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി രാത്രിയിലെ പാല്, ഉറങ്ങുന്നതിന് മുമ്പ് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത പാല് കുടിക്കുന്നത് പ്രതിരോധ ശേഷി കൂട്ടാനും നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും. പിന്നെ മുതിർന്നവര് ഒരു ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ് പാല് കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അമിതമായി കഴിഞ്ഞാൽ അത് ദഹനക്കേടിന് കാരണമാകുമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഭക്ഷണത്തില് വെളുത്ത അമൃതാണ് പാൽ. അത് ശുദ്ധമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് പാല് നൽകുമ്പോൾ അതിൽ അമിതമായി പഞ്ചസാര ചേർക്കുന്ന ശീലം ഒഴിവാക്കുക. ഡോക്ടർ അഹല്യയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. പാക്കറ്റ് പാലിനെ കുറിച്ചും നേരിട്ടുള്ള പശുവിൻ പാലിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത ദിവസം ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട.
0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
4: 360 degree.
5: സ്കൂൾ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ ഒരേ ബഹളായിരിക്കുമല്ലേ. കുട്ടികൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ആഘോഷത്തിന്റെയും കളിചെറിയുടെ ഒക്കെ ഒരു കാലമാണെങ്കിൽ എന്താ, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇങ്ങനെ ബോറടിപ്പിക്കാതെ ഇരുത്താം എന്നൊരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ആകുലതയുടെ കാലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ 360 degree നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താ, നമ്മുടെ കുഞ്ഞുമക്കളുടെ കുഞ്ഞുകുട്ടികളുടെ ഈ ഒരു അവധിക്കാലം ഉണ്ടല്ലോ, എങ്ങനെ കൂടുതലായിട്ട് ക്രിയേറ്റീവ് ആക്കി അവരെങ്ങനെ മോർ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്നുള്ളൊരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ഇന്നത്തെ പോലെ കൂടെയുള്ളത് ഞാൻ ദി ആയിലയാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ ഈ ഒരു വെക്കേഷനിൽ അവർ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ പോവാണല്ലേ. പലപ്പോഴും കുട്ടികളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കൊടുത്ത് അവരെ അടക്കി ഇരുത്താനാണ് ഇപ്പോൾ ശ്രമിക്കാറുള്ളത്, കൂടുതലായിട്ട് കാണുന്ന കാര്യം അതല്ലേ. എന്നാൽ ശരിക്കും ഇത് നല്ലൊരു പരിപാടിയാണോ? അല്ല. എന്നാൽ ഇതുണ്ടല്ലോ, അവരുടെ ഒരു സർഗാത്മകത, അവരുടെ ശാരീരികമായ മാനസികമായ വളർച്ചയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്നുള്ളതാണ്. ഈ സ്ക്രീനുകൾക്ക് പുറത്തെ കുട്ടികൾക്ക് ആസ്വദിക്കാനായിട്ട് ശരിക്കും വലിയൊരു ലോകല്ലേ. ആ ലോകത്തെ അവർക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അവധിക്കാലം എന്നാൽ വെറുതെ സമയം കളയാനുള്ള ഒരു സമയമാണോ? അല്ല, അങ്ങനെ സമയം കളയേണ്ട സമയമല്ല ഇത്. മറിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലേ. ഈ പഠനഭാരമൊന്നും ഇല്ലാതെ കളികളിലൂടെ അനുഭവങ്ങളിലൂടെ കുട്ടികളെ വളർത്താനായിട്ട് ഈ ഒരു സമയം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോ അതെ, കേൾക്കാം 360 degree. കൂടെ പോരെ, ഒരു പാട്ടിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്റ്റേഡിയം വിദ് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളെ പ്രകൃതിയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഏതാ? അവധിക്കാലാണ്. ഈ വീടിന് പുറത്ത് ചെറിയൊരു അടുക്കളത്തോട്ടം നിർമ്മിക്കാനായിട്ട് അവരെ കൂടെ കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വിത്ത് പാകാകുന്നതും അത് മുളച്ചു വരുന്നതും നോക്കി നിൽക്കുന്നതും കുട്ടികളിൽ വലിയൊരു അത്ഭുതവും ഉത്തരവാദിത്തബോധവും ഒക്കെ ഉണ്ടാക്കും. ഈ ഒരു വെക്കേഷൻ സമയത്ത് ഈ ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മണ്ണിൽ കളിക്കാനൊക്കെ അവർക്ക് ഒരു അവസരം നൽകില്ലേ വേണ്ടേ? അതെ. അപ്പൊ പ്രകൃതിയുമായിട്ടുള്ള ഒരു ചങ്ങാത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവധിക്കാലം നമുക്ക് യൂസ് ചെയ്താലോ? ഈ പ്രകൃതിയെ നിരീക്ഷിക്കുന്നത് എപ്പോഴും കുട്ടികളുടെ നിരീക്ഷണ പാഠം വർദ്ധിപ്പിക്കും എന്നാണ് പറയാറട്ടോ. ഈ വൈകുന്നേരം ആവുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, അവരെയും കൂട്ടി അടുത്തുള്ള പറമ്പുകളിലോ പാർക്കിലൊക്കെ നമുക്ക് നടക്കാൻ പോവാം. പക്ഷികളെയും പൂമ്പാറ്റകളെയും ഒക്കെ എന്താ തിരിച്ചറിയാൻ, അതുപോലെ അവരുടെ പേര് അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചെറിയ ചെറിയ നടത്തങ്ങളുണ്ടല്ലോ ഉപകാരപ്രദമാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മണ്ണും മഴയും വെയിലും അറിഞ്ഞു വളരുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി മാനസിക കരുത്തും എപ്പോഴും കൂടുതലായിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കാണാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും കുട്ടികൾക്ക് വലിയ പാഠങ്ങളാണല്ലേ. ഇപ്പൊ മണ്ണിൽ വീണ് കിടക്കുന്ന കല്ലുകളും ഇലകളും ശേഖരിച്ച് അതുകൊണ്ട് ഈ കൊളാഷുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അവരെ പ്രേരിപ്പിക്കാം. അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ബന്ധങ്ങൾ അവരിൽ പരിസ്ഥിതി സ്നേഹം വളർത്താൻ കൂടി സഹായിക്കുന്നുള്ളതാണ്. ഇങ്ങനെ പറയാറില്ലേ, കളിപ്പാട്ടങ്ങളെക്കാളൊക്കെ വലിയൊരു പാഠപുസ്തകം ശരിക്കും ഏതാ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയാണെന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെക്കേഷൻ സമയം യൂസ് ചെയ്യാന്നുള്ളതാണ്.

0: 360 degree.
1: ഇനി 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്ന ആ ഒരു അടുത്ത ടിപ്പ് എന്താണെന്നറിയോ? അവധിക്കാലത്ത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആക്കി എൻഗേജിംഗ് ആക്കി വെക്കാൻ പറ്റുന്ന മറ്റൊരു മാർഗം നോക്കുകയാണെങ്കിൽ വായനയുടെ ലോകം. പലരും മറന്നു പോകുന്ന ഒരു ലോകം കൂടിയാണല്ലേ അത്. ഈ വായനാശീലം തുടങ്ങാനായിട്ട് അവധിക്കാലത്തേക്കാൾ നല്ലൊരു സമയമുണ്ട് വേറെ ഇല്ല. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രകഥകളും നീതിസാര കഥകളും അവർക്ക് വായിച്ചു കൊടുക്കാം നമുക്ക്. കാരണം എന്താ, വായന എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, വായന എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, വായന ശീലം എന്ന്. വായന ഒരു ശീലം മാത്രമാണോ? വായന ശരിക്കൊരു വെറുമൊരു ശീലമൊന്നും അല്ല കേട്ടോ, മറിച്ച് എന്താ, അത് അവരുടെ ഭാവന ലോകത്തെ വളരെയധികം വിപുലപ്പെടുത്തി ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ ഉണർത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണല്ലേ. കഥകൾ കേൾക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് സ്വന്തം മനസ്സിൽ ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഇമാജിനേഷൻ ലെവൽ ഉണ്ടല്ലോ അത് കൂടുന്നുള്ളതാണ്. അപ്പൊ വീട്ടിലെ ഒരു ചെറിയ റീഡിംഗ് കോർണർ തയ്യാറാക്കുന്നത് കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കുന്നുള്ളതാണ്. വർണ്ണാഭമായ പുസ്തകങ്ങളൊക്കെ അവിടെ ഒരുക്കി നമുക്കിങ്ങനെ അവരെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ട് അവരതിലേക്ക് ആകർഷിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതല്ലേ. അതുപോലെ തന്നെയാണ് ദിവസവും ഒരു നിശ്ചിത സമയം എന്ത് ചെയ്യുക, വായിക്കാനായിട്ട് കൊടുക്കുക. ഇത്ര സമയം നിങ്ങൾ വായിക്കൂ, ദിവസത്തിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് വായിക്കണം എന്നുള്ളൊരു കാര്യം കമ്പൽസറി ആക്കാം. ഇനി അവർ വായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, പാരന്റ്സ് ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നിങ്ങളൊന്ന് വായിക്കുക. അപ്പൊ അത് കാണുന്ന സമയത്ത് അവർക്കും ഒരു കൗതുകം തോന്നി, അവരും അതിങ്ങനെ പതിയെ വായിച്ചു തുടങ്ങിക്കോളും. അപ്പൊ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തികളാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവർ പതിയെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. വായന അവരിൽ ഭാഷാശുദ്ധിയും പുതിയ പദസമ്പത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ അത് അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് വായിച്ച കഥകളെ കുറിച്ച് അവരോട് ചോദിക്കാം, അവരുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തരം ചോദ്യങ്ങൾ സഹായിക്കും കേട്ടോ. ഈ കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിക്കാനും കഥയ്ക്ക് മറ്റൊരു ക്ലൈമാക്സ് ചിന്തിക്കാനും അവരോട് പറയാനുള്ളതാണ്. ഇത് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിങ്ങളുമായുള്ള ഒരു ബന്ധം കൂടുതലായിട്ട് ഒന്നും കൂടി ദൃഢമാക്കാനായിട്ട് കൂടി അത് സഹായിക്കും. അപ്പൊ പുസ്തകങ്ങൾ കുട്ടികളുടെ ഏറ്റവും നല്ല കൂട്ടുകാരാക്കി മാറ്റാൻ പറ്റുന്ന സമയം ഈ ഒരു വെക്കേഷൻ ടൈമാണ്. ഇനിയും ഈ ടിപ്സുകൾ ഇവിടെ ബാക്കിയാണ്, കേൾക്കാൻ നമുക്ക് മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേഡിയം വിദാഹലി 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 360-degree.
1: അങ്ങനെയൊരു വെക്കേഷൻ സമയം എത്രമാത്രം മനോഹരവും ക്രിയേറ്റീവുമാക്കി കുട്ടികൾക്ക് മാറ്റിക്കൊടുക്കാനായിട്ട് പാരന്റ്സിന് സാധിക്കും. അതിനവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. നമുക്ക് അടുത്ത ടിപ്പ് നേരെ കേട്ടാലോ? യെസ്, അടുത്ത ടിപ്പ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ കലയാണ്, ആർട്ട്. കലയും ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ. ഓരോ കുട്ടിയും ഓരോ കലാകാരനാണ്. അവരുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവധി കാലം നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഈ ചിത്രം വരയ്ക്കാനും പെയിന്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്താ ക്ലേ മോഡലിംഗ് നമുക്ക് ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് നമുക്ക് നൽകാന്നുള്ളതാണ് കേട്ടോ. അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ എത്ര ചെറുതാണെങ്കിലും അല്ലെങ്കിൽ എത്ര മോശമായിക്കോട്ടെ, എന്നാലും പ്രശ്നമില്ല. എന്ത് ചെയ്യുക, അതിനെ അഭിനന്ദിക്കാനായിട്ട് നിങ്ങൾ മറന്നു പോവാതിരിക്കുക. പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ പ്രിസിഷൻ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ട് നമുക്ക് തോന്നി പോകും, ഇതിലിപ്പോ എന്താ അത്ര വലിയ കാര്യം. പക്ഷേ ആ ഒരു അഭിനന്ദനം അവർക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, അത് ആ വാക്ക് പറയുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവരുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് പാരന്റ്സ് അതിലൊരു പിശുക്കും കാണിക്കണ്ട. അതുപോലെ തന്നെ വീട്ടിലെ പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് ക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ കൂടി അവരെ പഠിപ്പിക്കുക കേട്ടോ. ഈ പഴയ കുപ്പികൾ, പേപ്പറുകൾ, തുണിക്കഷ്ണങ്ങൾ എന്നിവ കൊണ്ട് മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് അവർക്ക് വലിയൊരു വിനോദമായിട്ട് മാറുകയും ചെയ്യും. വീട്ടിൽ അവരിങ്ങനെ വളരെ എൻഗേജിംഗ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ നിന്ന് പുതിയ ഒന്ന് നിർമ്മിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് ഈ പാട്ടും നൃത്തവും കുട്ടികളുടെ ഉന്മേഷമൊക്കെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ച് ചൂടുവെക്കാനോ അല്ലെങ്കിൽ ചെറിയ പാട്ടുകൾ പഠിക്കാനോ ഒക്കെ പ്രേരിപ്പിക്കുക. സ്റ്റേജിൽ കയറാനുള്ള ഒരു പേടി മാറ്റാനും ഇത്തരം കൊച്ചു കൊച്ചു പ്രകടനങ്ങൾ എന്ത് ചെയ്യും, സഹായിക്കും. ഈ കലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ പറയുക, കലയിലൂടെ കുട്ടികൾക്ക് തങ്ങളെ തന്നെ ആവിഷ്കരിക്കാനായിട്ട് സാധിക്കും. അതാണ് കലയുടെ ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് പാരന്റ്സ് എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇനി വെക്കേഷൻ ആയതുകൊണ്ട് ഈ കളിയും കാര്യങ്ങളും മാത്രം മതിയോ? അല്ല, വീട്ടുജോലി കൂടി ചെയ്യാൻ പഠിപ്പിക്കണം. അതെന്താ സംഭവം അല്ലേ, കേൾക്കാൻ നമുക്ക് മനോഹരമായ ഒരു പാട്ടിന് ശേഷം കിബ്ലസ് നയാ ഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: വീട്ടുജോലികളിൽ കൂടി നമുക്ക് കുട്ടികളെ പങ്കാളികളാക്കിയാലോ? അതായത് ഈ വീട്ടുജോലികൾ കുട്ടികൾക്ക് ഒരു ഭാരമായിട്ട് തോന്നാത്ത രീതിയിൽ അവരെ അതിൽ പങ്കാളികളാക്കാൻ പറ്റിയ ഒരു സമയമാണ് വെക്കേഷൻ. ഈ ചെറിയ പാത്രങ്ങൾ കഴുകാനോ അല്ലെങ്കിൽ തുണി മടക്കി വെക്കാനോ വീട് അടുക്കി വെക്കാനോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം? കുട്ടികളെ കൂടെ നമ്മൾ കൂടെ കൂട്ടണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി അവരിൽ ഒരു റെസ്പോൺസിബിലിറ്റി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ജോലി കഴിഞ്ഞാൽ അവരെ അഭിനന്ദിക്കുന്നത്, അവർക്ക് കൂടുതലായിട്ട് താല്പര്യം നൽകും. നെക്സ്റ്റ് ഡേ ആ അമ്മ നല്ലത് പറയും, അച്ഛൻ നല്ലത് പറയുമല്ലോ, അതുകൊണ്ട് ഈ കാര്യം ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളൊരു തോന്നൽ കുട്ടികളിൽ വരുന്നുള്ളതാണ്. അതുപോലെ തന്നെ പാചകത്തിൽ കുട്ടികൾ ഉൾപ്പെടുത്തുന്നത് അവർക്ക് വലിയൊരു കൗതുകമുള്ള കാര്യം കൂടിയായിരിക്കും കേട്ടോ. ഇപ്പൊ തീ ഉപയോഗിക്കാത്ത വിഭവങ്ങൾ, ഉദാഹരണത്തിന് സാലഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പഴങ്ങൾ മുറിക്കാനോ ഒക്കെ നമുക്ക് അവരെ കൂടെ കൂട്ടാം. അതുപോലെ എല്ലാ കാര്യം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ട് കൂടി നോക്കുക എന്നുള്ളതാണ്. ഈ ഭക്ഷണ സാധനങ്ങളെ കുറിച്ചും അവയുടെ ഗുണങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ കൂടി ഇത് നല്ലൊരു അവസരമല്ലേ. അപ്പൊ താൻ കൂടി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഇപ്പോഴും ഒരു പ്രത്യേക താല്പര്യം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ജോലികളിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി ചെയ്യാൻ പഠിക്കാൻ പറ്റുന്ന സാഹചര്യം കൂടിയാണ് ഇത്. അവരുടെ ഒരു മോട്ടോർ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും കൂടി സഹായിക്കും. കളികൾക്കിടെ ഇത്തരം കൊച്ചു ജോലികൾ ചെയ്യുന്നത് അവധിക്കാലം കൂടുതൽ അർത്ഥവത്താക്കുന്നുള്ളതാണ്. ഓരോ ചെറിയ കാര്യത്തിലും അവർക്ക് ഒരു പുതിയ അനുഭവം നൽകാനായിട്ട് നമുക്കും സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ നമുക്ക് വെക്കേഷൻ സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് സോഷ്യലൈസിംഗ്. എന്താണ് സംഭവം കേൾക്കാൻ നമുക്ക് മനോഹരമായൊരു പാട്ടിന് ശേഷം. കീപ് ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree. ഫോൺ ഗെയിമുകൾക്ക് പകരം നമ്മുടെ പഴയ നാടൻ കളികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്താലോ? എന്താണല്ലേ, കേൾക്കാം 360 ഡിഗ്രിയിലേക്ക്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഈ തായം കളിക്കുന്നതും അഞ്ചാങ്കല് കളിക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒളിച്ച് കളിക്കുന്നത് ഒക്കെ അവർക്കൊരു പുതിയ അനുഭവമായിരിക്കും. പണ്ടത്തെ നമ്മുടെ പഴയ കളികളൊക്കെ കുട്ടികൾക്ക് ഇക്കാലത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഴയ അത്തരം കളികളൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഈ ശാരീരിക അധ്വാനമുള്ള കളികൾ അവരുടെ ആരോഗ്യത്തിന് കൂടി ഗുണകരമാണ്. അതല്ലാതെ ഇപ്പോഴത്തെ വീഡിയോ ഗെയിംസിൽ മാത്രം അവർ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് ഒട്ടും ആക്റ്റീവ് ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ അത്തരത്തിലുള്ള ശാരീരിക അധ്വാനം വരുന്ന കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. കൂടാതെ തന്നെ ഈ വീടിനുള്ളിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി കൂടാതെ അയൽപ്പക്കത്തെ കുട്ടികളുമായിട്ട് ഇടപഴകാൻ കൂടി അവസരം നൽകേണ്ടതായിട്ടുണ്ട്. സോഷ്യലൈസിംഗ് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ആവശ്യമാണ്. അത് വളരെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം കൂടിയാണല്ലേ. ഈ കൂട്ടം ചേർന്ന് കളിക്കുന്നതുണ്ടല്ലോ കുട്ടികളിൽ, ഈ ഒരു ടീം വർക്ക്, അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ വളർത്താനായിട്ട് സഹായിക്കുന്നതാണ്. എങ്ങനെ ജയിക്കാം, അതുപോലെ തന്നെ തോറ്റു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ തോൽവിയെ നേരിടേണ്ടത്, ആ ഒരു കാര്യമൊക്കെ അവർക്ക് ഇങ്ങനെ ഇത്തരം കളികളിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. സോഷ്യൽ സ്കില്ലുകൾ വളർത്താൻ വേണ്ടി മറ്റു കുട്ടികളുമായുള്ള സംസാരവും ഇത്തരം കളികളൊക്കെ എന്താ അത്യന്താപേക്ഷിതമായുള്ളൊരു കാര്യമാണല്ലേ. അപ്പൊ ഇത് അവരുടെ ഏകാന്തത മാറ്റാൻ കൂടി സഹായിക്കുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവധിക്കാലത്ത് ബന്ധുവീടുകൾ സന്ദർശിക്കുന്നത് കുട്ടികളിൽ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ, നമ്മളെല്ലാവരും പണ്ട് ചെയ്യാറുണ്ട് അല്ലേ. ഭയങ്കര രസമാണല്ലേ വെക്കേഷൻ ടൈമിൽ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ, ഈ മുത്തച്ഛിമാരും മുത്തച്ഛന്മാരോടൊക്കെ സമയം ചെലവഴിക്കുക, അവരുടെ കഥകൾ കേൾക്കുക, ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ്. കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇത്തരം യാത്രകൾ ഉപകരിക്കാറുണ്ട്. മനുഷ്യരുമായിട്ട് ഇടപഴകാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവരെ ശീലിപ്പിക്കണം, അതാണ് സംഭവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി അവധിക്കാലത്ത് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ മാത്രം മതിയോ, ഇല്ല, ഒരു ന്യൂ സ്കില്ല് കൂടി പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. എന്താണ് ആ ഒരു ന്യൂ സ്കിൽ എന്നുള്ള കാര്യം നമുക്ക് കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന്
1: ശേഷം. അത് ഗപ്ചിപ്പം കേട്ട് ഫോളോ പറ്റണം. അതോ ഉട്ടിട്ട് അതാത് അടാവടി തലപ്പെടണം. നനച്ച അതിനെ കണ്ടെത്തുണ്ടോ വെട്ടി കളിച്ചു പോട്ടിടുക. ഒക്കോ ടൈഗർ കപ്പൊക്കോ.

0: kaibang kahoko. At tumayin dara dyan.
1: 360 degree.
2: ഒരു ന്യൂ സ്കില്ല് പഠിക്കേണ്ട ഒരു ആവശ്യവും ഈ ഒരു വെക്കേഷൻ സമയത്ത് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ ഒരു അവധി കാലത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാനായിട്ട് കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം, സഹായിക്കണം. അതൊരു വിദേശ ഭാഷയോ അല്ലെങ്കിൽ നീന്തൽ അതുമല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാനെങ്കിലും അങ്ങനെ എന്തുമായിക്കോട്ടെ, എനിത്തിങ് എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഒരു പുതിയൊരു കാര്യം, ന്യൂ സ്കില്ല്, പുതിയൊരു കാര്യം പഠിച്ചെടുത്തു എന്നൊരു ബോധ്യം അവരിൽ വലിയൊരു നേട്ടത്തിന്റെ സന്തോഷം നൽകുന്നുള്ളതാണ്. അപ്പൊ അവരുടെ താല്പര്യം അറിഞ്ഞു വേണം ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അത് നോട്ട് ദ പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനെല്ലാം നമ്മുടെ താല്പര്യങ്ങളെല്ലാം അവരിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ടത് അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അഭിരുചി മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ ന്യൂ സ്കില്ല് ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മൾ അവരെ പഠിപ്പിക്കാം. അതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ സംഗീത ഉപകരണങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ, അങ്ങനെ പല താല്പര്യങ്ങളായിരിക്കും അല്ലെ പലർക്കും ഉണ്ടാവാം. അപ്പം അതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നിർബന്ധിച്ച് ഒന്നിനെ നിങ്ങൾ അയക്കാൻ നിൽക്കരുത്. അവരെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, ആസ്വദിച്ച് അവരെ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള പ്രോത്സാഹനം നൽകാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് അവരുടെ ഒരു വ്യക്തി വികാസത്തിന് വരെ സഹായിക്കുന്നുള്ളതാണ്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന ഒരു ഹോബി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഓരോ ദിവസവും പുതിയ എന്തെങ്കിലും പഠിച്ചു എന്നൊരു ഉറപ്പ് വരുത്തുക, പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണിത്. അപ്പൊ അതൊരു പുതിയ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു കൊച്ചു പാട്ടോ എന്തോ ആയിക്കോട്ടെ, ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, കുട്ടികളുടെ ഒരു ജിജ്ഞാസ എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അവരുടെ ചോദ്യങ്ങൾക്ക് ക്ഷമയോട് മറുപടി നൽകുന്നത് വഴി അവരുടെ ഒരു അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് 360 degrees പറഞ്ഞൊരു കാര്യം, ഈ ഒരു വെക്കേഷൻ സമയം എങ്ങനെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പാരന്റ്സിന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. കൂടാതെ ഇത് ഇന്നത്തെ 360 degrees സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 degrees ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് ഇതുവഴി ഞാൻ വരാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ആയില്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂട.

നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

ഒപ്പം നിൽക്കാനിഷ്ടം. ക്യൂട്ട് കസിനോടെ

D major. Time signature 2/4. BPM 76.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia. Movement that inspires.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA മാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലീം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA മാർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA മാർ വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA മാർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2% വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി A.J. തിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: LPG ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. PNG ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. June 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് ഇന്ന് രാവിലെ അഗത്യദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
0: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങഞ്ചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവനുവില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ എസി ഹാൾ എയർ മാർഷൽ ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിത്താബ്.
4: രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയപ്പോ നിങ്ങൾ നിങ്ങളോട് എന്താണ് ആദ്യം സംസാരിച്ചത്? ഒരു മിറർ ടെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇന്നത്തെ എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. അപ്പൊ പറഞ്ഞു വന്നത് കണ്ണാടി, കണ്ണാടി നോക്കിയായിരുന്നോ? നോക്കിയപ്പോ എന്താണ് കണ്ടത്? ഈ കണ്ണൽപ്പം കൂടെ വലുതായിരുന്നെങ്കിൽ, ഈ നിറം ഒന്ന് മാറിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒന്ന് സ്കിന്ന് സൂപ്പർ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ തലമുടിയൊക്കെ പോയോ? ഈശ്വര ഭഗവാനെ, ഇങ്ങനെയുള്ള അപാകതകളാണോ ആദ്യം നിങ്ങൾ പറഞ്ഞത്? ഒരു ദിവസം രാവിലെ നമ്മളെ കാണുമ്പോൾ, നമ്മൾ നമ്മുടെ റിഫ്ലക്ഷൻ മിററിൽ കാണുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ഇമാതിരി നെഗറ്റീവ് അടിച്ചാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്? ഓ, എന്ത് മെസ്സിയായിട്ടായിരിക്കണം ഇത്, എന്ത് മനുഷ്യനായത് എന്നൊക്കെ കണ്ണാടി നോക്കി നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ പറയാറാണ് കൂടുതലും ആളുകൾ ചെയ്യുക. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ കണ്ണാടി നോക്കിയിട്ട് അപാകതകളാണ് ആദ്യം നമ്മൾ, നമ്മുടെ ബ്രെയിൻ അങ്ങോട്ടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ ഫിൽട്ടേഴ്സിൻ്റെയും എസ്തെറ്റിക്സിൻ്റെയും ഒക്കെ പുറകെ നടന്ന് എപ്പോഴും കംപ്ലയിൻസാണ് ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ രൂപത്തോട് ഈ മിററിൽ പറയാറുള്ളത്. അങ്ങനെ പറയാറില്ലെങ്കിൽ ഗുഡ്, നല്ല കാര്യം. പക്ഷെ ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നതേ, ഈ മിററോ നിങ്ങളുടെ പരാതികളോ അപാകതകളോ ഒന്നുമല്ല, ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ചവർ നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ കഫേ. ആ കഫേയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതേക്കുറിച്ച് പറഞ്ഞു തരാം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിരിയുള്ള കുറച്ച് മനുഷ്യർ, ദി സർവൈവേഴ്സ് ഓഫ് ആസിഡ് അറ്റാക്ക്. ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ച ആളുകൾ നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ കഫേ, ഇറ്റ് ഇസ് എ കഫേ റൺ ബൈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ്. അവിടെ പെർഫെക്റ്റ് സ്കിൻ ഇല്ലായിരിക്കാം, പക്ഷെ അവിടെയുള്ള ഓരോരുത്തർക്കും ഒരു മെയിൻ ക്യാരക്ടർ എനർജി ഉണ്ട്. നമ്മൾ നോക്കുന്ന ഈ പുറംമോടിക്ക് അപ്പുറം ഒരു ലോകമുണ്ടല്ലോ, അങ്ങനെ ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കുറച്ച് മനുഷ്യർ നടത്തുന്ന കഫേയാണത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ചവർ നടത്തുന്ന കഫേ. ഈ കഫേയുടെ ആദ്യത്തെ കഫേ വാസ് ഓപ്പൺ ഇൻ ആഗ്ര 2014. ലേറ്റർ അത് ഡൽഹി, സുൽത്താൻപൂർ, മെഹ്റോളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്തു. ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ മിററിൽ നോക്കുമ്പോൾ കാണുന്ന പെർഫെക്ഷൻ മാത്രമല്ല, അതല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ മിററിൽ നോക്കുമ്പോൾ കാണുന്ന പെർഫെക്ഷൻ അല്ല, നമ്മൾ സെൽഫി എടുക്കുമ്പോൾ കാണുന്ന പെർഫെക്ഷൻ അല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഫയറാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ആളുകളാണ് ഈ ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ചിട്ടുള്ള ആളുകൾ. ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് ഈ ആഗ്രയിലെ ഷീ റോസ് ഹാങ് ഔട്ട് എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ആസിഡ് അറ്റാക്കിനെ അതിജീവിച്ചവർ നടത്തുന്ന കഫേയിൽ. സോ നമ്മൾ നമ്മുടെ റിഫ്ലക്ഷനെ കാണുമ്പോൾ അതിനെ വെറുക്കാതെ സ്റ്റാർട്ട് ലവിങ് യുവർ സോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിലേക്ക് പോട്ടെ. ഞാൻ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ പരാജയം ഉണ്ടാകുമ്പോൾ എവിടെങ്കിലും ഒന്ന് കാലിടറി പോയി കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി വാതിലടിച്ചിരിക്കുന്ന ആളുകളാണ് അല്ലേ? ബട്ട് ഇമാജിൻ എ മൊമെന്റ് ദാറ്റ് ടേക്സ് അവേ യുവർ ഫേസ്, യുവർ ഐഡന്റിറ്റി ആൻഡ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ എല്ലാം, നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം കവർന്നെടുക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു ഇരുട്ടില് ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ ആളുകളാണ് ഈ ഷീറോസ് എന്ന കഫേ നടത്തുന്ന ഓരോരുത്തരും. ഒരു വലിയ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മള് നമുക്കൊരു മുറിവുണ്ടാകുമ്പോ ആ മുറിവിലൂടെ വെളിച്ചത്തെ നമ്മൾ അകത്തേക്ക് കടത്തി വിടണമെന്ന്, ആ മുറിവുകളെ വെളിച്ചമാക്കി മാറ്റണമെന്ന്. അങ്ങനെ മാറ്റിയ ആളുകളല്ലേ ഈ പറയുന്ന ഷീറോസ് ഹാങ് ഔട്ട് കഫേ നടത്തുന്ന ആളുകൾ. ദേ ഡിഡ്ന്റ് ജസ്റ്റ് സർവൈവ്, ദേ കോൺക്വേർഡ്. ആ കരുത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കേൾക്കാം എഴുത്തോലയിൽ ആഫ്റ്റർ അ സോങ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഷീറോസ് ഹാങ് ഔട്ട് എന്ന കഫേയിലെ അവിടെ അവര് ലാഭത്തിന് വേണ്ടി മാത്രമല്ല നിൽക്കുന്നത്, ഇറ്റ്സ് അബൌട്ട് കമ്മ്യൂണിറ്റി, പരസ്പരം താങ്ങാവാൻ വേണ്ടിയാണ് അവർ ആ ഒരു കഫെ നടത്തുന്നത്. അവിടെ ഒരു സാധാരണ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. ഇറ്റ് ഇസ് പേ ആസ് യു വിഷ് കഫേ ആണ്. അവിടെ ഭക്ഷണത്തിന് വിലയിട്ടിട്ടില്ല, ലാഭത്തിന് വേണ്ടി മാത്രം ഓടുന്ന ഈ കാലത്ത് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് ഈ ഒരു സംരംഭം. ആ സംരംഭത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് തരുന്ന പണത്തിലല്ല, അത് എത്ര പേരുടെ കണ്ണീരൊപ്പുന്നുണ്ട് എന്നുള്ളതിലാണ്. ബിസിനസ് ചില സമയത്ത് ഇറ്റ്സ് അബൌട്ട് മണി, ഓഫ് കോഴ്സ്, ലാഭം ഇല്ലെങ്കിലും പിന്നെ കാര്യമില്ല. പക്ഷെ ഇവിടെ ചില സംഭവങ്ങൾ, അത് ദാറ്റ് ഇസ് നോട്ട് അബൌട്ട് ട്രാൻസാക്ഷൻസ്, അത് ട്രാൻസ്ഫോർമേഷൻസ് കൂടിയായി മാറുമ്പോഴത്തേക്കുള്ളൊരു ഭംഗിയുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും മറ്റുള്ള ആളുകളെ ചവിട്ടി താഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ നോക്കുമ്പോൾ തളർന്നു പോയവരെ കൂടെ ചേർത്ത് നിർത്തുന്ന ആ ഒരു ഹാപ്പിനെസ് നമുക്ക് അവിടെ പോയാൽ കാണാനായിട്ട് പറ്റും. നമ്മൾ എത്ര സമ്പാദിച്ചു എന്നതിലല്ല, നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നതും കാര്യമാണ് അല്ലേ. സക്സസ് എന്ന് പറയുന്നത് ഒരു ടീം സ്പോർട്ടാണ്, അല്ലാതെ ഒരു സോളോ മിഷനല്ല എന്നുകൂടെ മനസ്സിലാക്കണം. അതൊക്കെ നമുക്ക് അവിടെ പോയി കഴിയുമ്പോൾ അവരുടെ ലൈഫിനെ കുറിച്ച് വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യമാണ്, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പേടി എന്താണ്, ലോകം എന്ത് വിചാരിക്കും, അതല്ലേ. ആസിഡ് അറ്റാക്കിന് ശേഷം പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന, മുഖം മറച്ച് നടന്ന പെൺകുട്ടികൾ ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തിരുന്നുകൊണ്ട് കോഫി സെർവ് ചെയ്യാണ്. ദേ ആർ നോട്ട് ഹൈഡിങ് എനി മോർ. ആത്മവിശ്വാസം എന്ന് പറയുന്ന കാര്യം ചില സമയത്തെങ്കിലും അത് നമ്മുടെ ഉള്ളിലാണ്, പുറം മോടിയിലല്ല എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ നടത്തുന്ന, ഈ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ് നടത്തുന്ന ഷീറോസ് ഹാങ് ഔട്ട് എന്ന കഫേ. വെൻ ദേ സെർവ് എ കപ്പ് ഓഫ് ടീ, ദേ ആർ ആക്ച്വലി സെർവിങ് കറേജ് അല്ലേ. ഓഫീസിൽ ഇന്ന് പോണ സമയത്ത്, നിങ്ങൾ കോളേജിൽ പോകുന്ന സമയത്തോ ആ മുഖങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അവരെക്കാൾ എന്ത് വലിയ പ്രശ്നമാണ് നമുക്കിന്ന് നേരിടാനുള്ളത് എന്നുള്ളതൊന്ന് നോക്കുക. സോ ഇന്നത്തെ എഴുത്തോലയുടെ സമയം അവസാനിക്കാറായിട്ടുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ മീ ടു സൈൻ ഓഫ്. പക്ഷേ ഇന്നത്തെ ഈ സ്റ്റോറി വെറും ഒരു കേൾവി മാത്രമായിട്ട് മാറരുത്. ഷീറോസ് എന്ന കഫേയിലെ ആ പെൺകുട്ടികൾ, ആ അമ്മമാര്, ചേച്ചിമാര്, അവർ നമുക്ക് കാണിച്ചു തരുന്നത് റിസൈലിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ലൈഫ് നിങ്ങളെ എത്രയൊക്കെ എറിഞ്ഞുടച്ചാലും, എത്ര പെയിൻ തന്നാലും, എന്തൊക്കെ തരണം ചെയ്യേണ്ടി വന്നാലും, ആ കഷ്ണങ്ങളൊക്കെ ചേർത്ത് വെച്ച് നമ്മളിലൊരു മാസ്റ്റർ പീസ് ഉണ്ടാക്കും, അതിന് ഓരോരുത്തർക്കും സാധിക്കും എന്ന് പറയുന്ന ഒരു വലിയ സംഭവം എനിക്ക് ആ അവരുടെ സ്റ്റോറി വായിച്ചപ്പോൾ, ആ കഫേയുടെ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായി. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക് എന്ന് എപ്പോഴും മനസ്സിൽ കരുതുക. ഷീറോസ് കഫേയിലെ ആ ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സ്, ആ പെൺകുട്ടികൾ, ചേച്ചിമാർ, നമുക്ക് തരുന്ന പാഠം അതാണ്. ജീവിതം എത്ര അറിഞ്ഞുടച്ചാലും ആ ചില്ലുകൾ കൊണ്ട് മനോഹരമായ ചിത്രം വരയ്ക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. സോ സെലിബ്രേറ്റ് യുവർ സ്കാർസ്, സപ്പോർട്ട് യുവർ പീപ്പിൾ ആൻഡ് സ്പ്രെഡ് സം ലവ് ടുഡേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. യു ആർ ഉണഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Summer's here, and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection, plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans, and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe, and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia, movement that inspires.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹോൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
6: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു
1: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
3: Kia, movement that inspires.
1: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുക.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
4: Kia. Movement that inspires.
6: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
7: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: Story of life.
4: Lighten your life. Lighten.
5: ഇന്നത്തെ ഈ ലോകത്ത് ബന്ധങ്ങളും ഒരു ബിസിനസ് പോലെയാണല്ലേ. നിനക്കെന്നെ കൊണ്ട് എന്ത് പ്രയോജനം, എനിക്ക് നിന്നെ കൊണ്ട് എന്ത് ലഭിക്കും എന്നൊരു കാൽക്കുലേഷൻ, ഒരു കണക്കെടുപ്പ് മിക്കവാറും എല്ലാ ബന്ധങ്ങളിലും നടക്കാറുണ്ട്. പദവിയും പണവും സ്വാധീനവും നോക്കി ആളുകൾ കൂടെ കൂടുന്ന ഈ ഒരു കാലത്ത് യഥാർത്ഥ ബന്ധങ്ങളെ തിരിച്ചറിയുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്, ശരിയല്ലേ? പക്ഷേ ഈ തിരക്കിനിടയിലും ചില മനുഷ്യന്മാരുണ്ട്, നമ്മുടെ വിജയങ്ങളിൽ മാത്രം കൂടെ കൂടുന്നവരല്ല അവർ. നമ്മളെ കൊണ്ട് അവർക്ക് ഒട്ടും പ്രയോജനവും ഇല്ല എന്നറിഞ്ഞിട്ടും നമ്മൾ അവരെ ഒരു തരത്തിലും സഹായിക്കാൻ കൽപ്പുള്ളവരല്ല എന്ന് ബോധ്യമുണ്ടായിട്ടും അവരിന്നും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരെയാണ് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിൽ 100 ആളുകൾ ഉണ്ടാവും അല്ലേ, എന്തിന് 1000 ആളുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു പ്രതിസന്ധിയിലാവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നൽകാനില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ എത്ര പേര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും? അന്ന് നമ്മുടെ അരികിൽ ബാക്കിയാകുന്ന ആ ചുരുക്കം ചിലരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സമ്പാദ്യം. അവർ കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ പണമോ പദവിയോ കണ്ടിട്ടല്ല, അവർ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്, നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ സാമീപ്യമാണ് അല്ലെ. ഇത്തരം മനുഷ്യരെ തിരിച്ചറിയാനായിട്ട് ഒരിക്കലും വൈകരുത്. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോഴും ഞാനുണ്ടടാ കൂടെ എന്ന് പറയാൻ ഒരാളുണ്ട് എങ്കിൽ, അതാണ് ഈ ഒരു ലോകം, ഈ ഒരു പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഉപയോഗശൂന്യമെന്ന് കരുതിയിട്ട് പലതിനെയും മാറ്റി നിർത്തുന്ന ഈ ഒരു ലോകത്ത് യാതൊരു പ്രയോജനവും പ്രതീക്ഷിക്കാതെ ഒരാൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എങ്കിൽ, അത് അവർക്ക് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ളവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, അവരെ ഒരിക്കലും കൈവിടുകയും ചെയ്യരുത്. സമ്പത്തും സൗഭാഗ്യങ്ങളും വരുമ്പോൾ കൂടെ കൂടുന്നവരെയല്ല, സങ്കടങ്ങളിലും ഒന്നുമില്ലായ്മയിലും കൂടെ നിൽക്കുന്നവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ഈ അർഹതയില്ലാത്തവർക്ക് നൽകുന്ന പരിഗണനയുടെ പകുതിയെങ്കിലും ഇത്തരത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നൽകാൻ നമുക്ക് കഴിയണം. ബന്ധങ്ങളിലെ സത്യസന്ധത തിരിച്ചറിയുക. പ്രയോജനങ്ങൾക്കപ്പുറം ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മബന്ധമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. കൂടെയുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യരെ ചേർത്ത്.

0: Story of life.
1: Lighten your life. Lighten. നമ്മളിൽ എത്ര പേര് ഓരോ വർഷം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഓരോ മാസം തുടങ്ങുമ്പോഴും പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇന്ന് മുതൽ ഞാൻ ദാ ഇങ്ങനെയായിരിക്കും, ഈ ശീലം ഞാൻ മാറ്റും എന്നൊക്കെ നമ്മൾ സ്വയം പറയും അല്ലേ, മറ്റുള്ളവരോടും പറയും. അടുത്ത മാസം മുതൽ ഞാൻ എല്ലാം മാറ്റും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പോകുമ്പോഴാണ് നമ്മളൊന്നും മടിക്കുന്നത്. എന്തായിരിക്കും ആ മടിയുടെ കാരണം? മറ്റൊന്നുമല്ല, ഞാൻ ഇങ്ങനെ

ഒരല്പം സ്വാർത്ഥമായിട്ട് നിങ്ങൾക്ക് തോന്നും അല്ലേ? തോന്നുന്നില്ലേ? എങ്കിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റിവെക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ വളരാൻ തീരുമാനിക്കുമ്പോൾ ചിലർക്ക് അതിൽ അസൂയുണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ചൂഷണം ചെയ്തിരുന്നവർക്ക് അത് വേദനയുണ്ടാക്കും. നിങ്ങൾ നോ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അത് കേട്ട് ശീലമില്ലാത്തവർക്ക് ദേഷ്യം വരും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം അത് നിങ്ങൾക്ക് മാത്രമാണ്. ഒരാളെ മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നിങ്ങളുടെ വളർച്ചയ്ക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ എടുക്കുന്ന ശരിയായ തീരുമാനങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് അവരുടെ പ്രശ്നം മാത്രമാണ്, ഒരിക്കലും നിങ്ങളുടേതല്ല. നിങ്ങളിൽ നിന്ന് അനാവശ്യമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വേദനിക്കുന്നത്. ജീവിതം ഒന്നേ ഉള്ളൂ. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താനുള്ള ഒരു കളിമണ്ണല്ല നിങ്ങളുടെ ജീവിതമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, നിങ്ങളുടെ ഭാവിക്ക് ഗുണകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യം കാണിക്കുക. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില ബന്ധങ്ങളൊക്കെ അകന്നു പോകും, തകർന്നു പോകും. ചിലർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതൊന്നും സാരമില്ലെന്നേ. യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവര്, നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവര് നിങ്ങളുടെ തീരുമാനങ്ങളെ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യും അല്ലേ? അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പാഴാക്കരുത്. അപ്പോൾ ഇന്ന് തന്നെ ഒരു പുതിയ തീരുമാനമെടുക്കും. അത് നിങ്ങളെ മികച്ചൊരു മനുഷ്യനാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നായിരിക്കും. മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊന്നുമല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. ലോകം പതുക്കെ നിങ്ങളുടെ തീരുമാനങ്ങളോട് പൊരുത്തപ്പെടും. പതുക്കെ പതുക്കെ പതുക്കെ പൊരുത്തപ്പെടുകയുള്ളൂ, അല്ലാതെ പെട്ടെന്ന് പൊരുത്തപ്പെടില്ല, പതുക്കെ പൊരുത്തപ്പെടും. മനസ്സിലായോ?

0: Story of life.
1: Lighten your life. Lighten. നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മളെ മാനസികമായി തളർത്താൻ ശ്രമിക്കുന്ന ചിലരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ പോലും കുറ്റം കണ്ടുപിടിക്കാനും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമ്മളെ പരിഹസിക്കാനും ഇക്കൂട്ടർക്കൊരു പ്രത്യേക കഴിവ് തന്നെ കാണും. എനിക്കിന്ന് അത്തരത്തിലുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ് പറയാനുള്ളത്. അത്തരത്തിലുള്ള മനുഷ്യന്മാരെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ജീവിതത്തിലൊരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളെ താഴ്ത്തി കെട്ടിയാൽ സ്വയം വലുതാകുമെന്ന് വിശ്വസിക്കുന്ന ചില വിഡ്ഢികൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ നേരിടാനുള്ള ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? അവരെ പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്നത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? സത്യത്തിൽ അവർക്ക് നിങ്ങളോടുള്ളത് വെറുപ്പൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ കഴിവിനോടുള്ള ഒരു അസൂയയാണ്. നിങ്ങളെക്കാൾ ഉയരത്തിലെത്താൻ അവർക്ക് കഴിയില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങളെ താഴേക്ക് വലിച്ചിടാൻ അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെ ചവിട്ടി മെതിച്ചാൽ തനിക്ക് ഉയരത്തിൽ നിൽക്കാമെന്നത് ഒരു വിഡ്ഢിയുടെ മാത്രം ചിന്താഗതിയാണ്, ശരിയല്ലേ? ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യപ്പെടാനോ അവർക്ക് മറുപടി കൊടുക്കാനോ നിൽക്കരുത്. കാരണം നിങ്ങൾ അവർക്ക് മറുപടി നൽകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയവും ഊർജവുമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ആകാശത്തേക്ക് നോക്കി കുരയ്ക്കുന്നവരെ നോക്കിയിട്ട് ആകാശം ഒരു കാലത്തും താഴേക്ക് വരില്ല, വരൂ. ആകാശത്തേക്ക് നോക്കി കുറച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആകാശം വന്ന് തിരിച്ച് കുറയ്ക്കുകയോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ മൂല്യം തീരുമാനിക്കേണ്ടത് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരല്ല, നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ വിജയവുമാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. അവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിലല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അവർക്ക് നിങ്ങളുടെ വാക്കുകളെ പരിഹസിക്കാനായിട്ട് കഴിയും, പക്ഷെ നിങ്ങളുടെ കഠിനാധ്വാനത്തെ തോൽപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെ തളർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ ഒന്ന് ചിരിച്ചു കാണിച്ചങ്ങ് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ താഴ്ത്തി സംസാരിക്കുന്നവരെന്നും അവിടെ തന്നെ കാണും, പക്ഷെ നിങ്ങൾ ബഹുദൂരം മുന്നിലെത്തിയിട്ടുണ്ടാകും. അവഗണന എന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല, അതൊരു പക്വതയാണ്. സിംഹം കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ചുറ്റും വരുന്ന് കുറയ്ക്കുന്ന ജീവികളെ ശ്രദ്ധിക്കാറില്ല. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രാജാവായിട്ട് നിങ്ങൾ മാറുക. വിമർശകരെയൊക്കെ അവരുടെ വഴിക്കങ്ങ് വിട്ടേക്ക്. നിങ്ങളുടെ വഴിയിൽ പ്രകാശമായി തന്നെ നിങ്ങൾ ജ്വലിക്കും.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.
3: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: ശ്രോതാക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ പലപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടാറുള്ള ഫേവറേറ്റ് ട്രാക്സ് ഉൾക്കൊള്ളിക്കാറുണ്ട്. അതുപോലെ ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു വിൻറ്റേജ് വിജയ് ഹിറ്റ്സ്. ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ 90s നിറഞ്ഞു നിന്നിരുന്ന പാട്ടുകളാണ് നമ്മൾ ഒന്നിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്. അതിലാദ്യം വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ഇൻ തമിഴ് സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു പാട്ടിലേക്കാണ്. 10 times നമ്മൾ കേട്ടു കഴിഞ്ഞാലും നമുക്ക് യാതൊരുവിധ ബോറടി തോന്നാത്ത, അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് എത്ര തവണ കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാനായിട്ട് നമ്മളെ കുതിപ്പിക്കുന്ന എന്തോ ഒരു മാജിക്കുള്ള ഒരു പാട്ടിലേക്കാണ്. ആദ്യം 2001 16 years ഇടവേളയ്ക്ക് ശേഷം രവി എന്ന സംവിധായകൻ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ ഷാജഹാൻ എന്ന സിനിമയാണ്. തമിഴിലും തെലുങ്കുവിലും സംഗീത സംവിധായകനായി നിന്ന് ആന്ധ്രാപ്രദേശുകാരൻ മണി ശർമ്മയാണ് ആ സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ ഒരുക്കിയത്. വൈരമുത്തുവിന്റെ വരികൾ ഉണ്ണിമേനോന്റെ ശബ്ദത്തിൽ ഷാജഹാൻ എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് പോകുന്നത്. ഈ പാട്ട് ദ ഗോസ്റ്റ് ആൻഡ് ഡാർക്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. ആ മൂവിയുടെ തീം മ്യൂസിക്കിൽ നിന്നാണ് ഈ ഒരു വിന്റേജ് വിജയ് ഹിറ്റ് പിറന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളുടെ ആദ്യത്തെ ഗാനം.

ഷാജഹാനിന്റെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാതെ പോവരുതാത്ത ഒരു പാട്ടുണ്ട്. ഈ പാട്ട് കൂടെ കേൾക്കാതെ മുന്നോട്ട് പോവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെയൊരു ഗാനത്തിലേക്കാണ് ഇനി.

ദളപതി വിജയുടെ ഫീൽ ഗുഡ് മൂവീസിൽ നിന്ന് എടുത്തിട്ടുള്ള ഫീൽ ഗുഡ് സോങ്സ് ആണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുള്ളാത മനവും തുള്ളും, എപ്പോ കേട്ടാലും അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് ആ സിനിമയിലെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത്, ആ സിനിമ കാണുന്ന സമയത്ത് കണ്ണു നിറഞ്ഞ് പോകുന്ന ഒരു സിനിമയാണ് അതുപോലെ ഒരു സിനിമ. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ അഴാമലിരിക്കം മുടിയാതെ എന്നുള്ളതാണ്. 1999 എഴിൽ എന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ ഡിറക്ടോറിയൽ ഡെബ്യൂ ആയിരുന്നു ഈ ഒരു സിനിമ. ആദ്യ സിനിമയാണ് വിജയ് കുട്ടി എന്ന ഒരു കഥാപാത്രമായിട്ട്, സിമ്രാൻ റുക്കു എന്ന കഥാപാത്രമായിട്ട് വന്ന വിജയ്. സിമ്രാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ആ കാലത്തെ ഒരു ഫേവറേറ്റ് ഹിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ഒരുപാട് സിനിമകൾ വിജയ് സിമ്രാൻ കോംബോയിൽ വന്നിട്ടുണ്ട്. അതിലൊരു സിനിമയാണ് തുള്ളാത മനവും തുള്ളും എന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി എസ് എ രാജ്കുമാർ കമ്പോസ് ചെയ്ത്, വൈരമുത്തു വരികൾ എഴുതി, ഹരിഹരൻ പാടിയ പാട്ടിലേക്കാണ് ഇനി.

അതേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കീരവാണി എന്ന രാഗത്തിൽ എസ് എ രാജ്കുമാർ, വൈരമുത്തു വരികൾ, ചിത്രചേച്ചി പാടിയൊരു പാട്ടാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. വിന്റേജ് വിജയ് ഹിറ്റ്സിൽ.

തമിഴിലേക്ക് എത്തിയ ഒരു വിജയ് പടമാണ് യൂത്ത് എന്ന പടം. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ മണിശർമ്മയാണ്. ഹരീഷ് രാഘവേന്ദ്ര പാടിയ വൈരമുത്തു വരികൾ എഴുതിയ വിന്റേജ് വിജയ് ഹിറ്റിലേക്കാണ് ഇനി

ഹരിഹരനും ഭവതാരിണിയും ചേർന്ന് പാടിയ ഇളയരാജ സംഗീതം പകർന്ന മറ്റൊരു വിജയ് സോങ് എന്ന് പറയുമ്പോൾ അത് ഏത് സിനിമയിലെ പാട്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാസിലിന്റെ അനിയറ്റിപ്രാവിന്റെ റീമേക്കാണ് കാതലുക്ക് മര്യാദ എന്ന സിനിമ. ഇവിടെ കുഞ്ചാക്കോബോവൻ ശാലിനിയാണെങ്കിൽ കാതലുക്കു മര്യാദ എന്ന സിനിമയില് വിജയ് ശാലിനി ആയിരുന്നു കോമ്പിനേഷൻ. പളനി ഭാരതി വരികൾ എഴുതിയ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ഇളയരാജയുടെ മകൾ പ്രിയ ഗായിക ഭവതാരിണിയും ചേർന്ന് പാടിയ ഹരിഹരനും ഭവതാരിണിയും ആലപിച്ച ഒരു ഡ്യുവറ്റ് സോങ്ങിലേക്കാണ് ഇനി

ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിന്റേജ് വിജയ് ഹിറ്റ് സോങ്സ് ആണ് ഇന്ന്. വിജയ് ചിത്രങ്ങളിൽ എന്നെന്നും പ്രിയപ്പെട്ട ഒരു ഗാനത്തിലേക്കാണ് 99 റിലീസ് ചെയ്ത മിൻസാര കണ്ണ എന്ന സിനിമയിലെ പാട്ടാണ് വാലിയുടെ വരികൾ. ദേവ മ്യൂസിക് കമ്പോസ് ചെയ്ത ഈ ഒരു പാട്ടിന് സോളോ വേർഷനും അതുപോലെ ഡ്യുവറ്റ് വേർഷനും ഉണ്ട്. സുജാത ചേച്ചിയും ഹരിഹരനും ചേർന്ന് പാടിയ ആ ഒരു വേർഷനാണ് സെമ്മ ബ്യൂട്ടിഫുൾ. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

പഴയ പാട്ടുകൾ, തൊണ്ണൂറുകളിലെയും 2000 ആ ഒരു പീരീഡിലെ പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ സുപ്രീം ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടാണ് വിജയ് സിമ്രാൻ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പാട്ട്. കെ സെൽവഭാരതി ഇവർ രണ്ടുപേരെയും നായികാ നായകന്മാരാക്കി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് പ്രിയമാനവളി എന്ന സിനിമ. ഹരിഹരൻ, മഹാലക്ഷ്മി അയ്യർ ഈ സിനിമയ്ക്ക് വേണ്ടി പാടിയ ഇവരുടെ രണ്ടുപേരുടെയും പാട്ടുകൾ, രണ്ട് പാട്ടുകൾ ഉണ്ടാവും ഈ സിനിമയിൽ, രണ്ടുപേരും ഡ്യുവറ്റ് പാടിയിട്ടുള്ള രണ്ട് പാട്ടുകൾ. ആ ചിത്രത്തിലെ അങ്ങനെ ഒരു പാട്ടിലേക്കാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. വാലി എസ് എ രാജ്കുമാറിന്റേതാണ് ഈണം.

ഡ്യൂട്ടി ഇത്തിലിറങ്ങിയ മറ്റൊരു തമിഴ് വിജയ് ഹിറ്റ് സിനിമയാണ് നിലാവീവ എന്ന സിനിമ. ഈ സിനിമയുടെ ഹൈലൈറ്റ് വിദ്യാജിയുടെ മ്യൂസിക് തന്നെയായിരുന്നു. വൈരമുത്തുവിന്റെ വരികൾക്കാണ് വിദ്യാജി സംഗീതം പകർന്നത്. ഹരിഹരനും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ മറ്റൊരു വിന്റേജ്

1999 വിജയ്, രംഭ എന്നിവർ ചേർന്ന് അഭിനയിച്ച ഒരു സിനിമ പുറത്തിറങ്ങുകയാണ്. ഈ ഒരു കോമ്പിനേഷനും വിജയും രംഭയും ഒരു ഓസം പെയർ ആയിരുന്നു ആ സമയത്ത് തമിഴ് സിനിമകളിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നെത്തിയ ഒരു റൊമാന്റിക് സിനിമയാണ് എൻ രണ്ടും കാതൽ എന്ന സിനിമ. എസ് എ രാജ്കുമാർ സംഗീതം പകർന്ന 6 പാട്ടുകൾ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ആ 6 പാട്ടുകൾക്കും വെവ്വേറെ ലിറിസിസ്റ്റാണ് ഉണ്ടായിരുന്നത്. പളനി ഭാരതി, വൈരമുത്തു, അരുവമതി, പൊന്നിയിൻ സെൽവൻ, പിറൈ സുധൻ എന്നിങ്ങനെ തമിഴിലെ പ്രഗത്ഭരായ കവികൾ വരികൾ എഴുതിയ 6 പാട്ടുകളുമായി എത്തിയ സിനിമയാണ് എൻ രണ്ടും കാതൽ എന്ന സിനിമ. അതിൽ പളനി ഭാരതി വരികൾ എഴുതി, എസ് എ രാജ്കുമാർ ആ വരികൾക്ക് ഈണം കൊടുത്ത്, എസ് പി ബിയും അനുരാധ ശ്രീരാമും ചേർന്ന് പാടിയ പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ

വിന്റേജ് വിജയ് ഹിറ്റ്സ് ആണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിലൂടെ കേട്ട് കേട്ട് നമ്മൾ വരുന്നത്. എല്ലാ പാട്ടുകളും, ഇതുവരെ കേട്ട് വന്ന എല്ലാ പാട്ടുകളും എനിക്കേറെ ഇഷ്ടമുള്ള പാട്ടുകൾ തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വിന്റേജ് വിജയ് ഹിറ്റ്സിന്റെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കും അതും അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഗാനങ്ങളിൽ നിന്നും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗാനത്തിലേക്ക് പോവുകയാണ്. വിദ്യാസാഗറിൻ്റെതാണ് ഈണം അറിവുമതി. വരികൾ എഴുതി തിരുമല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് പി ബാലസുബ്രഹ്മണ്യം, സുജാത ചീച്ചി എന്നിവർ ചേർന്ന് പാടിയ വിന്റേജ് വിജയ് ഹിറ്റ്സിൽ സുപ്രീമസിയിൽ നിൽക്കുന്ന ഒരു പാട്ടിലേക്ക്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ പാട്ടിന്റെ ഈണം. ഒപ്പം എസ് പി ബിയും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു കോംബോ കൂടെ ഭയങ്കര രസമായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ള ഒരു മ്യൂസിക് കൂടിയാണിത്. നമുക്ക് ആ ഒരു പാട്ട് എൻജോയ് ചെയ്യാം. ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ അവസാന ഗാനമായിട്ട് സ്റ്റേ ട്യൂൺ വിത്ത് അഖിലയ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
4: Kia. Movement that inspires.
0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി. ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.